സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 കർക്കടകം 31 2026 ഓഗസ്റ്റ് 16 ഞായറാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് അടുത്തു നിൽക്കുന്നവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ അവർക്ക് നേരെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ എല്ലാ കുറവുകളും കഴിവുകളും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആരായാലും അവർക്ക് നേരെ മാത്രം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. ലോകത്തെ ഒരു ഭരണാധികാരിക്കും തന്റെ രാജ്യത്തെ എല്ലാ പക്ഷത്തുള്ളവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോകാനാകില്ല. ഭൂരിപക്ഷ താല്പര്യം സംരക്ഷിക്കുവാൻ മാത്രമേ ഏതൊരു ഭരണാധികാരിക്കും സാധിക്കുകയുള്ളൂ. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 16. വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായി അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലൂടെ ടെലിഗ്രാഫ് കേബിളുകൾ സ്ഥാപിക്കപ്പെട്ടതും പാകിസ്ഥാൻ ഒരു പ്രത്യേക രാജ്യം ആകണമോ എന്ന എതിർപ്പിൽ കൽക്കട്ടയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വർഗീയ ലഹള നടന്നതും സമസ്ത കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ത്രൈമാസിക ആരംഭിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 16-നായിരുന്നു. ഓഗസ്റ്റ് 16-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 16. വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായി അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലൂടെ ടെലിഗ്രാഫ് കേബിളുകൾ സ്ഥാപിക്കപ്പെട്ടത് 1854 ഓഗസ്റ്റ് 16-നായിരുന്നു. മുഹമ്മദ് ഇക്ബാൽ രചിച്ച സാര ജഹാംസ് അച്ഛ എന്ന ഗാനം ഇത്തിഹാദ് എന്ന ആഴ്ചപ്പതിവിൽ പ്രസിദ്ധീകരിച്ചത് 1904 ഓഗസ്റ്റ് 16-നായിരുന്നു. ഒരു പ്രത്യേക രാജ്യം ആകണമോ എന്ന എതിർപ്പിൽ കൽക്കട്ടയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വർഗീയ ലഹള നടന്നത് 1946 ഓഗസ്റ്റ് 16-നായിരുന്നു. ഈ വർഗീയ കലാപത്തിൽ 4000 പേരാണ് മരിച്ചത്. ഒ ചന്ദ്രമേനോൻ രചിച്ച ശാരദയുടെ പ്രസിദ്ധീകരണം നടത്തിയത് 1892 ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു. 1932 ഓഗസ്റ്റ് 16-നായിരുന്നു സമസ്ത കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ത്രൈമാസിക ആരംഭിച്ചത്.

0: 1960 ഓഗസ്റ്റ് 16 സൈപ്രസ് യുകെയിൽ നിന്ന് സ്വതന്ത്രമായത്. ഇന്ത്യയിലെ ആധുനിക ആത്മീക ആചാര്യന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ശ്രീരാമ പരമഹംസൻ. അദ്ദേഹം അന്തരിച്ചത് 1886 ഓഗസ്റ്റ് 16. ഗദാധരൻ ചതോപാധ്യായ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പേര്. ഇന്ത്യയുടെ 10th പ്രധാനമന്ത്രിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവുമായിരുന്ന അടൽ ബിഹാരി വാജ്പേയ് അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 2008 ഓഗസ്റ്റ് 16 അദ്ദേഹം അന്തരിച്ചത്. അടൽ ബിഹാരി വാജ്പേയ് 3 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. സാഹിത്യകാരനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവുമായിരുന്ന സി അച്യുതമേനോൻ അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 2018 ഓഗസ്റ്റ് 16 അദ്ദേഹം അന്തരിച്ചത്. 1969 നവംബർ മുതൽ 1970 ഓഗസ്റ്റ് 1 വരെയും 1970 ഓഗസ്റ്റ് 4 മുതൽ 1977 മാർച്ച് 25 വരെയും അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രം 80th സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കുടുംബശ്രീ ഹരിതകർമ്മ സേനാ പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ എം ഷാജി. മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് ഇന്ന് അത്തപ്പിറവി. പൊന്നോണക്കാലത്തിന് ഇന്ത്യയുടെ 1st ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രം 80th സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡ്, ഗോവ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ സമ്പന്നവും സജീവവുമായ കല, സംസ്കാരം, പാരമ്പര്യം, തനത് വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു സ്വീകരണ ചടങ്ങ്. 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ് തിരംഗ ആഗോള റിലേ ഇന്നലെ പൂർത്തിയായി. കിഴക്ക് ഫിജിയിൽ നിന്ന് ആരംഭിച്ച് 54 രാജ്യങ്ങളിലൂടെയും വിവിധ സമയ മേഖലകളിലൂടെയും കടന്നുപോയി പടിഞ്ഞാറ് അമേരിക്കയിൽ സമാപിച്ച റിലേ ഹർഖർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചതെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് റിലേ സമാപിച്ചത്. ഇന്ത്യയുടെ ദേശീയ വികാരത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമെന്ന നിലയിൽ വന്ദേ മാതരത്തിന്റെ ചിരസ്ഥായിയായ പൈതൃകം ആഘോഷിക്കുന്നതിനൊപ്പം 150th വാർഷികവും റിലേ അടയാളപ്പെടുത്തി. പ്രവാസികളിൽ നിന്ന് മികച്ച പങ്കാളിത്തവും പ്രതികരണവുമാണ് റിലേക്ക് ലഭിച്ചതെന്നും ദേശീയ പതാകയോട് അവരുടെ ആഴമേറിയ വൈകാരിക ബന്ധം എടുത്തുകാട്ടുന്നതുമായിരുന്നു പരിപാടിയെന്ന് വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്നും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അവർ നിർണായക പങ്കുവഹിക്കുമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി ഭവനിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പഠനം, കായികം, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതിനൊപ്പം നിരന്തര പഠനം തുടരാനും ജിജ്ഞാസ നിലനിർത്താനും വലിയ സ്വപ്നങ്ങൾ കാണാനും അദ്ദേഹം പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തു. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യുവാക്കളുടെ ഊർജ്ജവും അർപ്പണബോധവും നൂതന ആശയങ്ങളും അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മൈ ഭാരത് NSS വോളണ്ടിയർമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലെ വ്യക്തിപരമായ ബന്ധം ഇന്ത്യ US ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്നുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ ജനങ്ങൾക്ക് നൽകിയ ആശംസാ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ അറ്റ് ഹോം സ്വീകരണം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ മൂല്യങ്ങളും ദേശീയ ഐക്യവും ജനാധിപത്യ പാരമ്പര്യവും ഓർമ്മിപ്പിക്കുന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനത്തിൽ ഗവർണർ സംഘടിപ്പിക്കുന്ന അറ്റ് ഹോം സ്വീകരണം കേരളത്തിലെ ഔദ്യോഗിക സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രധാന ഭാഗമാണ്. രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേരള നിയമസഭയിൽ വിപുലമായ ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1500 കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യ സ്മൃതി സംഗമങ്ങൾ സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും സാമൂഹിക സൗഹാർദ്ദവും പരസ്പര സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് ബീച്ചിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗായകർ പങ്കെടുത്ത ദേശീയോദ്ഗ്രഥന പരിപാടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാട്ടിന്റെ കൂട്ടുകാരും വാനമ്പാടികളും സംഘടിപ്പിച്ച പരിപാടിയിൽ 10,089 പേർ ഒന്നിച്ച് ദേശഭക്തിഗാനവും ദേശീയഗാനവും ആലപിച്ചു. മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തമിഴ്നാട്ടിലെത്തും. സന്ദർശനവേളയിൽ ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ അക്കാദമിക് അനുസ്മരണ സാഹിത്യ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ചെങ്കൽപ്പേട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 22nd ബിരുദദാന സമ്മേളനത്തിലും ഇന്ന് ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഹിന്ദുമുന്നണി സ്ഥാപകനായിരുന്ന കെ രാമഗോപാലിന്റെ ചിന്തകളെ അടിസ്ഥാനമാക്കി രചിച്ച എക്കോസ് ഓഫ് എ നാഷണാലിസ്റ്റ് മൈൻഡ്

0: പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലും ഉപരാഷ്ട്രപതി സന്നിഹിതനാകും. നാളെ തിരുവാരൂരിൽ തമിഴ് കേന്ദ്ര സർവകലാശാലയുടെ 11-ാമത് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. തുടർന്ന് തഞ്ചാവൂരിലെ ശാസ്ത്ര ഡീംഡ് സർവകലാശാലയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ ഹരിതകർമ്മസേനാ പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ നഗര സൗന്ദര്യവൽക്കരണവും ക്ലോക്ക് ടവറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ നഗരത്തിൽ മികച്ച വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഫണ്ടുൾപ്പെടെ എല്ലാ സഹായവും നൽകുമെന്നും കെ എം ഷാജി അറിയിച്ചു. മാലിന്യ സംസ്കരണം, തെരുവ് നായശല്യം തുടങ്ങിയ കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന നയരൂപീകരണം അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൻ്റെ ആരോഗ്യമേഖലയെ മറ്റു സംസ്ഥാനങ്ങളുമായല്ല ലോകത്തിലെ വികസിത രാജ്യങ്ങളുമായാണ് താരതമ്യം ചെയ്യുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകമെങ്ങും മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് പൂക്കാലത്തിന് വരവേൽക്കുന്ന പൊന്നിൻ ചിങ്ങത്തിൻ്റെ പൂവിളിയിൽ ഇന്ന് അത്തം. കർക്കിടകാന്ത്യത്തിൽ അത്തം പിറക്കുകയെന്ന അപൂർവതയുണ്ട് ഈ വർഷത്തിന്. നാളെയാണ് ചിങ്ങപ്പിറവി. 25 ഉത്രാടവും 26 തിരുവോണവുമാണ്. 10 ദിവസം പൂക്കളമിട്ട് ഓരോ മലയാളിയും ഇനി ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും തിരക്കുകളിലാകും. മലയാളിയുടെ പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര. ഇതിനു മുന്നോടിയായി ഇന്നലെ വൈകിട്ട് അത്തം പതാക കൈമാറൽ ചടങ്ങ് സംഘടിപ്പിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭയ്ക്ക് കൊച്ചി രാജവംശത്തിൻ്റെ പ്രതിനിധി രാമദാസൻ തമ്പുരാനാണ് അത്തം പതാക കൈമാറിയത്. ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലെ അത്തം നഗറിൽ രാവിലെ അത്താഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപ്പതാക ഉയർത്തും. തുടർന്ന് അത്തം ഘോഷയാത്ര സിനിമാ താരം മനോജ് കെ ജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാൻ എത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ശബരിമല ഉൾക്കഴകം, പമ്പ മേൽശാന്തിമാർ എന്നിവരെ തെരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പ് നാളെയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: പുതിയ തന്ത്രി കണ്ഠരി ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാണ് സന്നിധാനത്ത് ചടങ്ങുകൾ നടക്കുക. ശബരിമലയുടെ താന്ത്രികാവകാശമുള്ള താഴമൺ മഠത്തിലെ 2 കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഓരോ വർഷം വീതം ഈ പദവി വഹിക്കുന്നത്. ഇതുവരെ കണ്ഠരി മഹേഷ് മോഹനരാണ് താന്ത്രിക കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത്. ശബരിമല ഉൾക്കഴകത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ചിങ്ങമൊന്നായ നാളെ നടക്കും. രാവിലെ ഉഷപൂജയ്ക്ക് ശേഷമാണ് സന്നിധാനത്ത് ഉൾക്കഴകത്തെ തിരഞ്ഞെടുക്കുക. നാളെ മുതൽ പടിപൂജ ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷാൽ പൂജകളും നടക്കും. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പും നാളെ നടക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നടയടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. 4 ദിനങ്ങളിലായി ഭക്തർക്ക് ഓണസദ്യയും നടക്കും. ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ. ചിങ്ങമാസ പൂജ ഓണപൂജ സമയങ്ങളിൽ നടത്തുറപ്പുമായി ബന്ധപ്പെട്ട് KSRTC പ്രത്യേക സർവീസും നടത്തുന്നുണ്ട്.
0: ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 2 wicketന് 288 റൺസ് എന്ന ശക്തമായ നിലയിൽ. ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആദ്യ ദിനത്തിൽ മഴ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് മത്സരം ഇന്നലെ 73 ഓവറാക്കി ചുരുക്കിയിരുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. KCL സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് നാളെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി PC വിശ്വനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. 3-ാം സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം വിപണിയുടെ ജില്ലാതല പരിപാടി കാസർകോട് ഉദുമ സർവീസ് സഹകരണ ബാങ്കിൽ മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും ആളുകൾ പരമാവധി ഓണം വിപണി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 13 നിത്യോപയോഗ സാധനങ്ങൾ ഗവൺമെന്റ് സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ ലഭ്യമാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രം 80-ാം സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി KM ഷാജി. മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് ഇന്ന് അത്തപ്പിറവി. പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി.

0: सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा।
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. രാജ്യത്തിന്റെ പുരോഗതിയിൽ സംഭാവന നൽകുന്നതിനായി വിദ്യാർത്ഥികൾ അറിവും അച്ചടക്കവും സേവന മനോഭാവവും വളർത്തിയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ് തിരംഗ ആഗോളയിലേക്ക് സമാപനം. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിനായുള്ള

0: RSVC അമൃത് പ്ലാറ്റ്ഫോമിന് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓണക്കാലത്തിന്റെ ആരംഭം വിളിച്ചോതി. ഇന്ന് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക്. മുംബൈ രാജ്യം 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ചരിത്രത്തിലാദ്യമായി പതാക ഉയർത്തലിന് മുന്നോടിയായി വന്ദേമാതരവും ആലപിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2047 രാജ്യം 100 GW ആണവോർജ ഉൽപാദനം എന്ന ലക്ഷ്യത്തിലേക്കാണ് മുന്നേറുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: എനർജി സെക്യൂരിറ്റി ഹമാരെ സമയ കി മാംഗ് ഹൈ ഔർ ഇസ്ലിയെ ഹംനെ പെഹ്ലെ സേ ഹി ഉസ് ദിശ മേ ഏക് കേ ബാദ് ഏക് മജ്ബൂത് കദം ഉഠായേ ഹൈ. എനർജി സെക്യൂരിറ്റി കാ ഏക് ബഡ മാധ്യമ ഹൈ പരമാണു ഊർജ ന്യൂക്ലിയർ എനർജി. ഹംനെ പാർലമെന്റ് മേ ശാന്തി ആക്ട് പാസ് കർ കർകെ ഏക് നയ ലക്ഷ്യ തരഫ് ജാനേ കാ റാസ്ത തയ് കർ ലിയ ഹൈ. 2047 തക് ഹം 100 GW ന്യൂക്ലിയർ പവർ കാ ലക്ഷ്യ ലേ കർകെ ചൽ രഹേ ഹൈ.
0: രാജ്യത്തിന്റെ പുരോഗതിയിൽ അർത്ഥവത്തായ സംഭാവനകൾ നൽകുന്നതിനായി അറിവ്, അച്ചടക്കം, ആത്മവിശ്വാസം, സേവന മനോഭാവം എന്നിവ വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പഠനം, കായികം, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതിനൊപ്പം ജിജ്ഞാസ നിലനിർത്താനും വലിയ സ്വപ്നങ്ങൾ കാണാനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആശംസകൾ അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, മാലദ്വീപ് പ്രസിഡന്റ് ഡോ മുഹമ്മദ് മൊയ്സു, നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, സ്ലോവാക് റിപ്പബ്ലിക് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി തുടങ്ങിയവർക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഈ രാജ്യങ്ങളുമായി ദീർഘകാലം നിലനിൽക്കുന്ന പങ്കാളിത്തത്തെ ഇന്ത്യ അങ്ങേയറ്റം വിലമതിക്കുന്നുവെന്നും അത് കൂടുതൽ കരുത്താർജ്ജിച്ച് വരികയാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, കേന്ദ്രമന്ത്രിമാർ, വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 54 രാജ്യങ്ങളിലൂടെയും വിവിധ സമയമേഖലകളിലൂടെയും കടന്നുപോയ സൂര്യപഥതിരംഗ ആഗോള റിലേ ഇന്നലെ പൂർത്തിയായി. കിഴക്ക് ഫിജിയിൽ തുടങ്ങി പടിഞ്ഞാറ് അമേരിക്കയിൽ സമാപിച്ച ഈ സംരംഭം ഹർഖർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഫിജിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നാരംഭിച്ച റിലേ സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് സമാപിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജസ്ഥാനിലെ അൽവാർ സരസ് ഡയറി കോംപ്ലക്സിൽ പുതിയ ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കും. രാജസ്ഥാനിലെ 17 ജില്ലകളിലായി 6,262 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും ഇതോടൊപ്പം ഓൺലൈനായി അദ്ദേഹം നിർവഹിക്കും. റോസ്ഗർ ഉത്സവിന്റെ ഭാഗമായി പുതുതായി നിയമിക്കപ്പെട്ട 10,500 ഉദ്യോഗസ്ഥർക്ക് നിയമന ഉത്തരവുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിന്റെ സുപ്രധാന ചുവടുവയ്പായ RSVC അമൃത് പ്ലാറ്റ്ഫോമിന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് അജയ് കുമാർ സൂദ് ഇന്നലെ തുടക്കം കുറിച്ചു. ഗ്രാമീണ നവീകരണം, സാങ്കേതിക കൈമാറ്റം എന്നിവ പിന്തുണയ്ക്കുന്നതിനായുള്ള സമഗ്ര ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയായിട്ടാണ് അമൃത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പ്രൊഫസർ സൂദ് പറഞ്ഞു. UGC നെറ്റ്, CSIR നെറ്റ്, അഖിലേന്ത്യാ ഐക്കർ എൻട്രൻസ് പരീക്ഷ, PhD പരീക്ഷ എന്നിവയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക ഇന്ന് പുറത്തിറക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഏജൻസിയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ പരിഗണിക്കാവൂ എന്നും ഫലം വെബ്സൈറ്റിലാകും ലഭ്യമാകുക എന്നും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമദിനം ഇന്ന്. 3 തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച വാജ്പേയിക്ക് 2015 രാജ്യം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചെങ്കൽപ്പെട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ 22nd ബിരുദദാന ചടങ്ങിൽ ഇന്ന് ഉപരാഷ്ട്രപതി സംബന്ധിക്കും. നാളെ തിരുവാരൂരിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ 11th ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. കൂടാതെ ചെന്നൈ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ അക്കാദമിക് അനുസ്മരണ സാഹിത്യ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ ഓണക്കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറും. അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം രാവിലെ മുഖ്യമന്ത്രി

0: ബി സതീശൻ നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
1: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന അത്തം ഘോഷയാത്ര നടൻ മനോജ് കെ ജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അത്തം നഗറിൽ നിന്ന് ആരംഭിച്ച് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കേക്കോട്ട വരെ 4 കിലോമീറ്ററിലധികമാണ് ഘോഷയാത്രയുടെ പാത. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാനെത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. പുലികളി, ചെണ്ടമേളം, തെയ്യം തുടങ്ങി കേരളത്തിന്റെ തനത് നാടൻ കലാരൂപങ്ങളുടെയും മേളപ്പെരുക്കത്തിന്റെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര മുന്നേറുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് വിജയം. ഗ്രൂപ്പ് ഡി മത്സരത്തിൽ 1-3 3 ഗോളുകൾക്കാണ് ഇന്ത്യ വിജയിച്ചത്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗും സഞ്ജയ് റാണയും ഗോളുകൾ നേടി. ഗുഡ്ഗാമിന് സമീപം ഇന്ത്യൻ MI-17 ഹെലികോപ്റ്റർ പാകിസ്ഥാൻ സൈന്യം വെടിവച്ചിട്ടെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ അനുകൂല സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2019 ശ്രീനഗറിന് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനത്താൽ വെടിവച്ചിടുകയാണുണ്ടായതെന്ന് PIB വ്യക്തമാക്കി. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 47 ഉയർന്നു. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 100 കെട്ടിടങ്ങൾക്ക് നാശം സംഭവിച്ചു. വടക്കൻ സുമാത്ര മേഖലയിലും ഭൂചലനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സുനാമിയിലും നാശനഷ്ടങ്ങളുണ്ടായി. സിംബാബ്വേയിലെ കരിബ തടാകത്തിൽ ബോട്ട് മറിഞ്ഞതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 72. ഇതിൽ 18 പേർ കുട്ടികളാണ്. 90 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടിൽ 153 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 77 പേരെ രക്ഷപ്പെടുത്തിയതായി സിംബാബ്വെ ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചു. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാളിലെ ഗംഗാതീരം, ഒഡീഷ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, വടക്കൻ ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ ലബനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 7 കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 3 പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ഹിസ്ബുല്ല ഇസ്രായേൽ സൈന്യത്തിനെതിരായി നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണ് നൽകിയതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ലബനൻ പ്രധാനമന്ത്രി ആക്രമണത്തെ അപലപിച്ചു. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം ഇന്ന് മുതൽ പൊതുജനങ്ങൾക്കായി തുറക്കും. അടുത്ത മാസം 15 വരെയാണ് ഉദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നിടുന്നത്. സന്ദർശകർ രാഷ്ട്രപതി ഭവൻ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സന്ദർശന സമയം മുൻകൂട്ടി ബുക്ക് ചെയ്യണം. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യുവാക്കളുടെ ഊർജ്ജവും അർപ്പണബോധവും നൂതന ആശയങ്ങളും അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ മൈ ഭാരത് NSS വോളണ്ടിയർമാരുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. രാജ്യത്തിന്റെ പുരോഗതിയിൽ സംഭാവന നൽകുന്നതിനായി വിദ്യാർത്ഥികൾ അറിവും അച്ചടക്കവും സേവന മനോഭാവവും വളർത്തിയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ തിരംഗ ആഗോള റിലേക്ക് സമാപനം. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിനായുള്ള RSVC അമൃത് പ്ലാറ്റ്ഫോമിന് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓണക്കാലത്തിന്റെ ആരംഭം വിളിച്ചോതി. ഇന്ന് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രിയ ശ്രോതകളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: സി അച്യുതമേനോൻ. മുൻ മുഖ്യമന്ത്രിയും എഴുത്തുകാരനും ചിന്തകനുമായിരുന്ന സി അച്യുതമേനോൻ 1913 ജനുവരി 10 തൃശൂരിൽ മടത്തി വീട്ടിൽ ജനിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഭക്ഷണരീതിയുടെ കഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കറിക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രഹാതുരതയുണർത്തുന്ന നാട്ടുവിശേഷങ്ങളാണ് ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. മലയാളത്തിലെ കൊല്ലവർഷത്തിൽ ഓരോ മാസത്തിനും ഓരോ പ്രത്യേകതയാണുള്ളത്. അതിൽ നാം ആധ്യാത്മികമായി കരുതുന്ന പുണ്യമാസമാണ് കർക്കിടകം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കർക്കിടകമാസം കനത്ത മഴയാൽ അടയാളപ്പെടുത്തിയിരുന്നു. പ്രകൃതിയുടെ ക്രോധം തടയാൻ ആളുകൾ ദൈവങ്ങളോട് പ്രാർത്ഥിച്ച ഒരു മാസമായിരുന്നു അത്. ഇന്ന് കാലം ഒരുപാട് മുന്നോട്ട് പോയി. എല്ലാത്തിലും ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ചില പാരമ്പര്യങ്ങൾ നാം ഇന്നും പിന്തുടരുന്നു. ഓണത്തെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഏകദേശം കർക്കിടകത്തോടെ ആരംഭിക്കുന്നു. ഓണത്തിനായുള്ള കാത്തിരിപ്പ് മാത്രമല്ല, ആയുർവേദ ചികിത്സയുടെയും ശരീര സംരക്ഷണത്തിന്റെയും മാസം കൂടിയാണ് കർക്കിടകം. നവോന്മേഷദായകമായ ആത്മീയ സമീപനത്തോടെ മലയാളം പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്നതിനായി കർക്കിടക മാസത്തിന്റെ അവസാന ദിവസം വരെ രാമായണം പാരായണം ചെയ്യുന്നു.

0: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. കൊല്ലവർഷത്തിലെ അവസാന മാസമായ കർക്കടക മാസത്തിന്റെ പ്രത്യേകതകളിലൂടെയാണ് ഇന്നത്തെ ഗ്രാമഭംഗിയുടെ യാത്ര. കർക്കടക മാസത്തിൽ ദശപുഷ്പം മുടിയിൽ ചൂടുന്നത് ഒരു പ്രധാന കാഴ്ചയാണ്. കറുകയെടുത്ത് ശിവഭഗവാനെ പ്രാർത്ഥിച്ച് മുടിയിൽ ചൂടുക, മുക്കുറ്റി ചാന്തുണ്ടാക്കി കുറി തൊടുക തുടങ്ങിയവ ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയപ്പെടുന്നത്. മുക്കുറ്റിയില കയ്യിലിട്ട് ഞെരടി നീരെടുത്ത് നെറ്റിയിൽ തൊടാറുമുണ്ട്. കർക്കടകം 12 വരെ എല്ലാ അമ്മമാരും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ചേമ്പ്, മത്തൻ, കുമ്പളം, തഴുതാമ തുടങ്ങിയ ഇലകളടങ്ങിയ പത്തിലത്തോരൻ വളരെ പ്രധാനമാണ് ഈ മാസത്തിൽ. മഴക്കാലത്ത് എളുപ്പത്തിൽ ദഹിക്കുന്നതും ചൂടുള്ളതും പോഷകങ്ങൾ നിറഞ്ഞതുമായ ഭക്ഷണം അത്യാവശ്യമാണ്. താള്, ആനക്കൊടുത്തൂവ, പയറില, ചീര മുതലായവയൊക്കെ നമ്മുടെ പറമ്പിൽ യഥേഷ്ടം കിട്ടുന്നവയുമാണ്. ഈ മാസത്തിൽ വിശേഷപ്പെട്ട ഒന്നാണ് കർക്കടക കഞ്ഞി. മുക്കുറ്റി, പൂവാങ്കുറുന്തില, കറുക, നിലപ്പന, കുറുന്തോട്ടി, തുളസി മുതലായ ഔഷധമൂല്യമുള്ള ചെടികളും ഞവരനെല്ല്, മുതിര തുടങ്ങിയ ധാന്യങ്ങളും കർക്കടക കഞ്ഞി തയ്യാറാക്കുവാൻ ഉപയോഗിക്കുന്നു. കർക്കടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന സവിശേഷകരമായ കർമ്മമാണ് പിതൃതർപ്പണം. കർക്കടകവാവ് ദിവസമാണ് പിതൃതർപ്പണം നടത്തുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസരം ബലിയിടുന്നു. ഈ ദിവസം കാക്കകൾക്കും വലിയ പ്രാധാന്യമാണ്. പൂർവികരുടെ ആത്മാക്കൾ കാക്കകളായി മാറുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതിനാൽ അവയ്ക്ക് ഈ ദിവസം വെള്ളവും ഭക്ഷണവും ഒരുക്കി വെക്കുന്നു. പഞ്ഞമാസം, കള്ളക്കർക്കിടകം എന്നൊക്കെ വിളിപ്പേരുണ്ടെങ്കിലും എന്തെല്ലാം സവിശേഷതകളാണ് ഈ മാസത്തിനുള്ളത്! കർക്കടക മാസത്തിന്റെ ചെറിയൊരു വിവരണമാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് അത്തം. നാടൊട്ടുക്കും പൊന്നോണത്തിന്റെ വരവറിയിക്കുന്ന പൂക്കളുടെയും സന്തോഷത്തിന്റെയും ആഹ്ലാദ നാളുകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇനി വരുന്ന 10 ദിവസങ്ങൾ നമ്മൾ ആഘോഷത്തിമിർപ്പിലാണ്. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ കാത്തിരിപ്പിന്റെ മനോഹരമായ ദിനങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും ചുവടുവയ്ക്കുകയാണ്. അത്തം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അത്തപ്പൂക്കളം തന്നെയാണ്. ഇന്ന് ചെറിയ പൂക്കളത്തോടെ തുടക്കം, പിന്നീടുള്ള ഓരോ ദിവസവും പൂക്കളം വലുതാകും, നിറങ്ങൾ കൂടും. അങ്ങനെ 10 ദിവസം കൊണ്ട് ഒരു വലിയ ഓണപ്പൂക്കളം പൂർത്തിയാകും. അത്തപ്പൂക്കളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വലിപ്പത്തിലല്ല. ഒരു പൂവ് കൊണ്ടുവരുന്ന കുട്ടിയും അത് പൂക്കളത്തിൽ ചേർക്കുന്ന അമ്മയും അരികിലിരുന്ന് നോക്കുന്ന മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും ചേരുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്തം ഒരു ദിവസം മാത്രമല്ല, ഓണം വരുന്നുവെന്ന് നമ്മുടെ മനസ്സിനോട് പതുക്കെ നമ്മൾ തന്നെ പറയുന്ന ദിവസമാണ്. അങ്ങനെ അത്തത്തിൽ നിന്നും തിരുവോണത്തിലേക്ക് പൂക്കളും പാട്ടുകളും ഓർമ്മകളും സ്നേഹവും ചേർന്ന് നമ്മുടെ ഓണയാത്ര ഇന്നു മുതൽ തുടങ്ങുകയാണ്. പ്രവാസികളായാലും നാട്ടിലുള്ളവരായാലും ഓരോ മലയാളിയുടെ ഉള്ളിലും ഓർമ്മകളുടെ മനോഹരമായ ഒരു പൂക്കളം വിരിയുന്ന ദിനം ഈ പൊന്നോണക്കാലം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അത്തം ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.

0: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: നെഞ്ചത്തു നേരുണ്ട്, സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക

0: നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഫ്രണ്ട്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

വ്യക്തിത്വം തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഇന്റർനെറ്റിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദ

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
8: റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ.
9: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ്.

0: കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഒരു ഏകാന്ത പതികൻ. നക്ഷത്രങ്ങൾ പോലും വഴികാണിക്കാനില്ലാത്ത ഈ രാത്രിയിൽ ശാപഗ്രസ്തമായ ഭൂതകാലത്തിന്റെ വ്രണങ്ങൾ നിറഞ്ഞ വിരലിൽ തൂങ്ങി ഇരുട്ടിലലയുന്ന അന്ധനായ വഴിപോക്കൻ, വാക്കുകൾക്ക് സമുദ്രത്തിന്റെ ആഴത്തോളം അർത്ഥം നൽകിയ മലയാളത്തിന്റെ പ്രിയ കഥാകാരനും സംവിധായകനുമായ പത്മരാജൻ എന്ന പപ്പേട്ടന്റെ വാക്കുകളാണിത്. എത്ര എഴുതിയാലും പറഞ്ഞാലും തീരാത്ത പ്രതിഭയുടെ ആഴം കണ്ടെത്താൻ കഴിയാത്ത എഴുത്തുകാരൻ, സിനിമ ആസ്വാദകരെ ഇന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരൻ, ശ്രീ പത്മരാജൻ സംവിധാനം ചെയ്ത കള്ളൻ പവിത്രൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ.

0: 1981 കള്ളൻ പവിത്രൻ എന്ന പേരിൽ തന്നെ ഇറക്കിയ കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണിത്. നെടുമുടി വേണുവാണ് കള്ളൻ പവിത്രനായി വേഷമിട്ടത്. അടൂർ ഭാസി, ഭരത് ഗോപി, ബീന, സുഭാഷിണി, ദേവി തുടങ്ങിയവർ ഇതിൽ വേഷമിട്ടു. നിസ്സാരപ്പെട്ട മോഷണങ്ങൾ നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കള്ളന്റെ കഥയാണിത്. അയാൾക്ക് ആകെയുള്ള സമ്പാദ്യം കള്ളൻ എന്ന പേര് മാത്രമായിരുന്നു. പവിത്രന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യത്തേത് ജാനകിയും പിന്നീടുള്ളത് ദമയന്തിയും. രണ്ടിലും കൂടി മൂന്ന് കുട്ടികളായിരുന്നു അയാൾക്കുള്ളത്. ജാനകിയെയാണ് അയാൾ ആദ്യം വിവാഹം കഴിച്ചിരുന്നത്. തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ കഥ നടക്കുന്നത്. അന്നാട്ടിൽ വിഭാര്യനായ മാമച്ചൻ എന്ന മില്ലുടമ ഉണ്ടായിരുന്നു. ഒരിക്കൽ തന്റെ കിണ്ടിയും മൊന്തയും പവിത്രൻ മോഷ്ടിച്ചു എന്നാരോപിച്ച് മാമച്ചൻ പോലീസിനെയും കൂട്ടി പവിത്രന്റെ വീട്ടിലെത്തുന്നു. എന്നാൽ പവിത്രനെയോ കിണ്ടിയോ ആ വീട്ടിൽ നിന്ന് പോലീസിന് കണ്ടെത്താനാകുന്നില്ല.
1: കഴിഞ്ഞ മാസം ഒരു ദിവസം കള്ളം പവിത്രൻ മില്ലി വന്നു കേട്ടു. എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്തോ ജോലി കൊടുക്കാൻ, ഇവിടെ അങ്ങും പണിയുമില്ല, ശമ്പളം കൊടുക്കാനിട്ട് ത്രാണിയും എനിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഉടനെ അവൻ പറയുന്നു, അവന് ശമ്പളം വേണ്ട, നിന്നോളാം. അങ്ങനെ അവൻ പറയണേല് മറ്റെന്തെങ്കിലും വരുമാനം മനസ്സിൽ കണ്ട് കാണുമല്ലോ എന്ന് ഞാനും കണ്ടു. വല്ല ഉണ്ടേൽ അറിയിക്ക എന്നും പറഞ്ഞ് അന്ന് അവനെ പറഞ്ഞു. ഇന്നലെ 10 രൂപ കടം വേണമെന്നും പറഞ്ഞ് വീട്ടിൽ വന്നു കേട്ടു. ഞാൻ എവിടെ നിന്നിട്ട് കൊടുക്കാനാ 10 രൂപ? ഇരുട്ട വെളുക്ക നെല്ലും തവിടം കുത്തിയാക്കിട്ട് ഏതാ 10 രൂപ? പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അത് പിടിച്ചില്ല. ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. നേരം വെളുത്ത് നോക്കുന്നു, വീട്ടിൽ കിണ്ടിയും മൊന്തയും കുടുവും ചെരുവും കാണാൻ.
0: പവിത്രന്റെ ഭാര്യയൊക്കെ വിരട്ടി നോക്കിയെങ്കിലും തുമ്പ് കിട്ടാതെ പോലീസ് മാമച്ചനെയും കൂട്ടി മടങ്ങുന്നു. ഇതേസമയം മാമച്ചന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച കിണ്ടിയും മൊന്തയുമായി വാടക സൈക്കിളിൽ അത് വിൽക്കുവാനായി പട്ടണം ലക്ഷ്യമാക്കി പവിത്രൻ പോവുകയായിരുന്നു.

0: അയാൾ ഒരു പാത്രക്കടയുടെ അടുത്തെത്തി കിണ്ടിയും മുന്തയും അവിടെ വിൽക്കുവാൻ ശ്രമിക്കുന്നു. പവിത്രനോട് കാത്തിരിക്കുവാൻ പറഞ്ഞ് കടയുടമ തന്റെ ജോലി തിരക്കിലേക്ക് മടങ്ങുന്നു. ഏറെ വൈകിയിട്ടും കിണ്ടിയുടെയും മുന്തയുടെയും തൂക്കമോ അതിന്റെ പണമോ പവിത്രന് ലഭിക്കാതിരിക്കുന്നു.
1: ഓടെ ഒരു വില വെച്ച് തരണോ അതോ ശരിയായ തൂക്കം അറിഞ്ഞ് വിലയിടണോ?
2: ഇത്തേക്കറിയാമല്ലോ, എന്തേലും തോന്നുന്നെങ്കിൽ തന്നാ മതി, എത്രയായാലും എനിക്ക് സന്തോഷ.
1: എന്തേലും തന്ന് നിന്നെ വിടാൻ എനിക്ക് അറിഞ്ഞുകൂടാനിട്ടല്ല, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. നേരില്ലാത്തൊരു ബിസിനസ് എനിക്കില്ല. തൂക്കം അറിഞ്ഞ്, തൂക്കവും ഗ്രാമം അറിഞ്ഞ് കമ്പോളത്തിൽ നടപ്പുള്ള വില ഞാൻ നിനക്ക് തരും. ഓഷിച്ച മുതലാണെന്നും പറഞ്ഞേ വില കുറയ്ക്കുന്ന ചില

0: ഏഴയ്ക്ക് നായകളെ ശിരതയ്ക്ക് നായകളെ എഴുതിപ്പെട്ടവനല്ല ഞാൻ. മനസ്സിലായോ? ആ അവിടെ ഇരി, ടൈമോള് വരട്ടെ കേട്ടോ. ആ
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.

0: അക്ഷമനായിരിക്കുന്ന പവിത്രൻ മറ്റു മാർഗമില്ലാതെ രാത്രി വരെ കാത്തിരിക്കുന്നു. ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം അകത്തേക്ക് കൊണ്ടുപോയ പാത്രവും കിണ്ടിയും കണ്ടാൽ തിരിച്ചറിയാമോ എന്നും, എങ്കിൽ തൻ്റെ കടയ്ക്ക് പിന്നിലുള്ള ഗോഡൌണിൽ നിന്ന് പവിത്രൻ വിൽക്കുവാൻ കൊണ്ടുവന്നത് തപ്പിയെടുക്കുവാനും പറയുന്നു. കടയ്ക്ക് പിന്നിലുള്ള പാത്രങ്ങളുടെയും ചെമ്പ് ഉരുപ്പിടികളുടെയും ശേഖരം കണ്ട് പവിത്രൻ കണ്ണുതള്ളുന്നു. അങ്ങനെയൊന്ന് അയാൾ ആദ്യം കാണുകയായിരുന്നു. പവിത്രൻ അവിടമാകെ താൻ കൊണ്ടുവന്ന കിണ്ടിയും മന്തയും തിരയവേ പാത്രക്കടയിൽ പോലീസ് പരിശോധനയ്ക്കെത്തുന്നു എന്ന വിവരം കടയുടമയ്ക്ക് ലഭിക്കുകയും അയാൾ അകത്തുനിന്ന് കടയുടെ പുറത്തെ നിരകൾ അടയ്ക്കുകയും ചെയ്യുന്നു. പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘം കട തുറക്കാൻ കഴിയാത്തതിനാൽ തിരികെ പോകുന്നു.
1: കണ്ടോ എന്റെ കടയിൽ പൂട്ടുണ്ടോ? എഴുന്നേര് പവിത്ര, നമ്മൾ രണ്ടിന് ആരാണ്ടയുടെ ഭാഗ്യം. ഭാഗ്യം ഒന്ന് തന്നെ ബുദ്ധിയുടെ ശക്തിയാണ്. അല്ലേ പിന്നെ ഇങ്ങനെയുണ്ടോ? ഒരു വാതിലും പൂട്ടും.
0: അകത്തുനിന്ന് പുറത്തെ നിര അടയ്ക്കാൻ കഴിയുന്ന കടയുടമയുടെ വിരുതിൽ പവിത്രൻ വണങ്ങുന്നു. ഇതേ സമയം കള്ളൻ പവിത്രന്റെ രണ്ടാം ഭാര്യയായ ദമയന്തിയുടെ വീട്ടിൽ മില്ലുടമയായ മാമച്ചൻ എത്തുന്നു. പവിത്രൻ അവിടെയെങ്ങാനും എത്തിയിട്ടുണ്ടോ എന്നാണ് മാമച്ചന് അറിയേണ്ടിയിരുന്നത്. എന്നാൽ ദമയന്തിയാകട്ടെ മാമച്ചനെ പ്രലോഭിപ്പിച്ച് വീട്ടിലേക്ക് കയറ്റുന്നു.
2: പിന്നെ പൊള്ളി കേട്ടോ, അങ്ങനെ വിടങ്ങാനും കൊണ്ടുവച്ച മൂന്ന് തരം ഞാൻ എടുത്ത് മാമച്ചായന്
3: തരാം.
2: നീ എടുത്തു തരുന്നേ?
3: എന്റെ മനസ്സലിഞ്ഞിട്ട്
2: എന്തിന്?
3: നിങ്ങളുടെ ആദ്യം കണ്ടിട്ട്. ഓ അല്ലേലും അങ്ങ് പോട്ടെ നോക്കണം. ഒരു മൊന്തയും കിണ്ടിയും കുറവും ചെരുവും തന്നല്ലോ.
2: ആ നിങ്ങൾക്കത് നിസ്സാരം.
3: പെണ്ണുങ്ങൾ മാത്രമുള്ള വീടിന്റെ നടയിൽ വന്നതെന്ന് വെറുതെ പല്ല് പറയാതെ എന്റെ മാമച്ചായ.
0: രാത്രി വീട്ടിലെത്തുന്ന പവിത്രൻ ദമയന്തിയുടെ മുറിയിൽ മാമച്ചനെ കാണുകയും അതോടെ അയാൾ രണ്ടാം ഭാര്യ ദമയന്തിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. കിണ്ടിയുടെയും മൊന്തയുടെയും തുക പവിത്രൻ അവിടെ വെച്ച് മാമച്ചന് എറിഞ്ഞു കൊടുക്കുന്നുമുണ്ട്.
3: നിങ്ങൾ പാത്രം ഓടിച്ചോണ്ടല്ലേ അങ്ങേരി അധികാരത്തിൽ വന്ന് കയറിയത്.
2: ഭർത്താവ് മൂട്ടിച്ചതിന് ഭാര്യ പരിഹാരം കാണുന്നത് വല്ലോലും കൂടെ കിടന്നിട്ടാണ് ഓടി. ഇന്ന് തങ്ങൾക്ക് മറ്റൊരു തുടപ്പാൻ തോന്നിയില്ലല്ലോ. തീർന്നു ബന്ധം. ആ രൂപ കുത്തിരി ചെലവിന്.
0: പവിത്രൻ ആദ്യ ഭാര്യ ജാനകിയുടെയും മക്കളുടെയും അടുത്തെത്തുന്നു. അവർ അയാളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു.
3: എന്താ കാണാത്തേ, എന്താ കാണാത്തേന്ന് ഞാനങ്ങ് പേടിച്ചിരിക്കുവായിരുന്നു. എടാ മക്കളെ, രണ്ട് അച്ഛൻ വന്നു.
2: എന്താ പണി?
3: അരിയുടെ കണക്ക് എഴുതിയതായിരുന്നു. രണ്ടും കൂടെ ഇവിടെ കിടന്ന് കയറ് പറിക്കുവായിരുന്നു.
4: പോലീസുകാരെന്നെ കല്ലാനും ചവിട്ടാനും ഒക്കെ വന്നു. ഞാൻ ഒന്നും പറഞ്ഞു.

0: Es la vida.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.

0: പവിത്രനെ പാടെ ഉപേക്ഷിച്ച് ദമയന്തി മാമസന്റെ മില്ലിലെ സ്ഥിരം സാന്നിധ്യമാകുന്നു. ആദ്യമൊക്കെ മാമച്ചനിൽ അത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നു.
1: ദമയന്തി, ദൈവത്തെ വിചാരിച്ച് എന്റെ മാനം കളയരുത്. എപ്പോഴെപ്പോഴും ഇങ്ങനെ വന്നു കയറിയ ആളുകൾ അതൊന്നും പറഞ്ഞുണ്ടാക്കും.
0: പവിത്രൻ പക്ഷേ ദമയന്തി പോയതിന്റെയും തന്റെ ആദ്യ ഭാര്യ ജാനകിയുടെയും കുട്ടികളുടെയും സാന്നിധ്യത്തിൽ വല്ലാതെ സന്തോഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു. ദമയന്തി കള്ളനായ പവിത്രനെ തള്ളിപ്പറയുകയും മാമച്ചന്റെ മില്ലിൽ സ്ഥിരമായി എത്തുകയും ഒടുവിൽ വിഭാരിനായ മാമച്ചൻ ദമയന്തിയുടെ വീട്ടിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ അതിശയകരമായ ചില മാറ്റങ്ങൾ പവിത്രനിൽ ഉണ്ടാകുന്നു. കഴുത്തിൽ സ്വർണമാലയും കയ്യിൽ വില കൂടിയ വാച്ചും പുതുപുത്തൻ തിളങ്ങുന്ന കുപ്പായവും, അങ്ങനെ അയാളിൽ പ്രകടമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത് ആ ഗ്രാമത്തിലും മാമച്ചനിലും അത്ഭുതമുണ്ടാകുന്നു. അയാൾ പവിത്രന്റെ ഈ മാറ്റത്തെക്കുറിച്ച് ദമയന്തിയെ അറിയിക്കുന്നു.
2: അയ്യോ, മോട്ടിക്കുന്നതാ. വാച്ചും മാലയൊക്കെ ആയിട്ട് എവിടെ ഒരു നല്ല കോള് കിട്ടിയിട്ടുണ്ട്. അതാ,
1: അങ്ങനെയാണെ അത് പരസ്യമായിട്ടിട്ടുണ്ട്.
2: അതിന്ന് ഇപ്പൊ അച്ചായനെ കാണിക്കാൻ വേണ്ടിട്ടായിരിക്കും. കണ്ണുകടി സഹിയാലി, എന്റെ അച്ചായൻ നോക്കിക്കോ. ഒരു ദിവസം എല്ലാം കൂടെ പോലീസ് ഒന്ന് നുള്ളി പറക്കിക്കൊണ്ട് പോകും.
1: അതുപോലല്ല, പവിത്രൻ ഈയിടെ വച്ചടി വച്ചടി കയറ്റമാണെന്ന് ആ നാട്ടുകാർ പറയുന്നു.
0: പവിത്രന് ഈയിടെയായി വെച്ചടി വെച്ചടി കയറ്റമാണെന്ന് നാട്ടുകാർ പറയുന്നതും മാമച്ചനിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു. പവിത്രന്റെ സമ്പത്തിന്റെ സ്രോതസ്, ഉയർച്ചയുടെ ഉറവിടം, ഇതൊക്കെ എങ്ങനെയെങ്കിലും അറിയണമെന്ന് മാമച്ചൻ ദമയന്തിയോട് പറയുന്നു. അയാളുടെ ഉയർച്ചയെ പറ്റി പല കഥകളും നാട്ടിൽ പരക്കുന്നു.
3: ആരാന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും അവ ഇപ്പം പഴയ കള്ളം തോട്ടണല്ല. നിധി കിട്ടിയായിരിക്കും. നിധി കിട്ടിയെന്നോ നോട്ടടവെപ്പാണെന്നോ ദേശീയക്ക് ആള് കയറ്റിലാണെന്നോ പലതും കേൾക്കുന്നുണ്ട്. ഭാര്യയുടെ പേർക്ക് അഞ്ചു പറ കണ്ടവും 15 സെന്റ് പുതിയതും അങ്ങനെ എഴുതിക്കുകയാണ്.
4: പിന്നെ നാളെ ആ പ്രമാണം, ഞാനാ ഒരു സാക്ഷി. നിങ്ങൾക്ക് വിശ്വാസമല്ലേ, വിശ്വസിക്കണ്ട.
0: നാട്ടുകാർ അത്ഭുതത്തോടെ ആ ഉയർച്ച നോക്കിക്കാണുന്നു. പവിത്രന്റെ ഈ വളർച്ചയുടെ പിന്നിലെ രഹസ്യം എന്തെന്നറിയാൻ ദമയന്തി അയാളുടെ കുട്ടികളെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ ദമയന്തിക്ക് ലഭിക്കുന്നില്ല.
2: ഒരു കാര്യം ചോദിച്ചാൽ നേരെ പറയാമോ? നേരായിട്ടും മോനെ, നിന്റെ അച്ഛൻ എവിടെ നടാ ഇതിനു വേണ്ടി കാശ്? നിനക്കറിയാം ഇവിടെ നടാ. ഇത് കിട്ടിയതാണോ? കുഞ്ഞമ്മ ആരോടും പറയില്ല. ഇല്ല, എന്റെ മോൻ സത്യം ഇല്ല. അച്ഛനെ ഇടക്കിടക്ക് ഒരു പാമ്പ് വന്ന് കാണും. വരുമ്പോഴൊക്കെ ഓരോ കല്ല് കൊടുക്കും. ഓ, ചമന്ന ഒരു കല്ല് തിളങ്ങും. പട, കല്ല് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പാമ്പിനെ ആരും കണ്ടിട്ടില്ല. വേണ്ട ചെറുക്ക, വെളച്ചിൽ കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. ഇതിന്റെ ചുക്കറും ഞാനും കഴിഞ്ഞെടുക്കും. ഓ, അങ്ങയുടെ അല്ലയോ മോനെ, പിന്നെ എങ്ങനെ?
0: ദമയന്തിക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അവളുടെ പേര് ഭാമ എന്നായിരുന്നു. 10ാം തരത്തിൽ പഠിക്കുന്ന അവളോട് പവിത്രന് നിഗൂഢമായ ഒരു സ്നേഹമുണ്ടായിരുന്നു. ദമയന്തിയോടുള്ള ബന്ധം അവസാനിപ്പിച്ചുവെങ്കിലും ഭാമയിൽ പവിത്രന് താല്പര്യമുണ്ടായിരുന്നു. അയാൾ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു.
5: എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മതി വിചാരിക്കരുത് കേട്ടോ. മറ്റവൾ എങ്ങനെ പോയാലും നിന്നെ ഒരു നല്ല നിലയിൽ ആക്കി എടുക്കണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാ.
0: അച്ഛനോടുള്ള വൈരാഗ്യം തീർക്കുവാനും അയാളെ തോൽപ്പിക്കുവാനുമായി പവിത്രൻ അന്നാട്ടിൽ പുതിയൊരു നെല്ലുകുത്തു മില്ല് ആരംഭിക്കുന്നു. താൻ പുതിയതായി വാങ്ങിയ സ്ഥലത്ത് ഒരു മില്ല് തുറക്കുകയും അവിടെ ഒരു തമിഴ് ജോലിക്കാരനെ നിയമിക്കുകയും ചെയ്യുന്നു. ഈ വാർത്ത മാമച്ചൻ ആദ്യം അംഗീകരിക്കുവാൻ തയ്യാറായില്ല. വിചാരിച്ചാൽ ഉടനെ തുടങ്ങാൻ കഴിയുന്ന ഒന്നല്ല മില്ല് എന്നും അതിന് നല്ല അറിവ് വേണമെന്നും മാമച്ചൻ പറയുന്നു. പവിത്രന്റെ നിമിഷ നേരം കൊണ്ടുള്ള ഈ ഉയർച്ചയിൽ ഭാര്യയ്ക്കും അത്ഭുതമായിരുന്നു. പവിത്രന് ഏതോ വലിയ സിദ്ധി ലഭിച്ചുവെന്നാണ് നാട്ടിൽ ആളുകൾ പറഞ്ഞു വരുത്തിയിരുന്നത്. കിണ്ടിയും ചരിവവും നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടെടുക്കുവാൻ മാമച്ചനോടൊപ്പം ചെന്ന പോലീസ് ഇൻസ്പെക്ടർക്കും പവിത്രനോട് അല്പം ദേഷ്യമുണ്ടായിരുന്നു. ഇൻസ്പെക്ടറെ കൊച്ചാക്കാൻ നോക്കാനാണ് മില്ലിന്റെ ഉദ്ഘാടനത്തിന് പോലും വിളിക്കാത്തതെന്ന് മാമച്ചൻ അയാളോട് പറയുന്നു. നെല്ലുകുത്ത് മില്ലിൽ ആളുകൾ വരാതായതോടെ മാമച്ചൻ വിശേഷ ദിവസങ്ങളിൽ നെല്ലുകുത്ത് സൗജന്യമായി നൽകുന്നതുൾപ്പെടെ പലതും ചെയ്യുന്നുണ്ടെങ്കിലും പവിത്രന്റെ ബിസിനസ് തകർക്കാൻ കഴിഞ്ഞില്ല. ഈ സമയത്തൊക്കെ ദമയന്തി അയാളെ ആശ്വസിപ്പിക്കുന്നു. അത് കള്ളന്റെ മുതലാണെന്നും അത് ഉറപ്പുള്ള മുതലല്ലെന്നും പറയുന്നു.
2: ഒരു ദിവസം കാണാം എല്ലാം കൂടി ഇരുന്ന് പൊളിഞ്ഞു വീഴുന്നത്. കള്ളന്റെ മുതൽ എങ്ങനെയാ ഉറപ്പുള്ള മുതലാകുന്നത്? അതെങ്ങ് പോവും? അന്നപോലെ.
1: അതുവരെ ഞാൻ ഇങ്ങനെ മുട്ടും കെട്ടിയിരിക്കാനും നിനക്ക് അറിഞ്ഞുകൂടാ എന്റെ മനപ്രയാസം. ആ മില്ലിനകത്ത് നിന്ന് കാഞ്ഞു കാഞ്ഞിരിക്കുമ്പോ എന്തൊക്കെ ഞാൻ ആലോചിച്ചെന്നറിയാമോ? രാത്രി ചെന്ന് അവന്റെ മില്ലിന് തീവച്ചാലോ, കൈപുണ്യമുള്ള ഏതേലും മന്ത്രവാദി ഇരുത്തി എന്തേലും ക്ഷുദ്രം ചെയ്യിച്ചാലോ എന്നൊക്കെ വരെ ഞാൻ ആലോചിച്ചു.
2: എന്നാ പിന്നെ അങ്ങനെ വല്ലതും ചെയ്യിച്ച് നോക്കണം.
1: ഓ, അതിനൊന്നുള്ള ആത്മബലം വേറെ ഒന്നും എനിക്ക് വേണ്ടായിരുന്നു. ഇവന്റെ കള്ളം ഒന്ന് കണ്ടുപിടിച്ചാ മതിയായിരുന്നു. ഞാൻ കിടക്കാം, പക്ഷേ അവനെ ഒന്ന് തറവറ്റിച്ച് കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ.
2: എന്റെ അച്ചായൻ അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ.
1: നീ എന്തോന്ന് നോക്കാൻ?
2: അതെന്റെ മാമച്ചായൻ അറിയാഞ്ഞിട്ട.
6: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
7: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
6: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
0: ഇതിനിടയിൽ മാമച്ചന് ദമയന്തിയോടുള്ള ബന്ധത്തിന്റെ പേരിൽ അയാളുടെ വിവാഹിതയായ മകളും അയാളെ തള്ളിപ്പറഞ്ഞ് കടന്നു പോകുന്നു. പവിത്രന്റെ വരുമാന സ്രോതസ്സിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ ആദ്യ ഭാര്യയായ ദമയന്തി ഒരു മാർഗം കണ്ടെത്തുന്നു. ഒരിക്കൽ പവിത്രന്റെ കാറിൽ നിർബന്ധപൂർവം ദമയന്തിയുടെ അനിയത്തി ഭാമ കയറുന്നു. കാറിൽ മില്ലിലെത്തുന്ന അവൾ ഒരു കൗതുകത്തിനായി കാറിൽ കയറിയതാണെന്നും പറയുന്നു. നീയും നിന്റെ ജ്യേഷ്ഠതയെപ്പോലെ എന്തെങ്കിലും സൂത്രമൊപ്പിക്കുവാനാണോ വരവ് എന്ന ചോദ്യം ഭാമയിൽ വിഷമമുണ്ടാക്കുകയും അയാളെ കാണാൻ വേണ്ടി മാത്രമാണ് താൻ അവിടെ എത്തിയതെന്നും പറഞ്ഞ് ഭാമ പിണങ്ങി മടങ്ങുന്നു.

0: പിറ്റേന്ന് കാറയച്ച് ഭാമയെ പവിത്രൻ കൂട്ടിക്കൊണ്ടുവരുന്നു. പവിത്രൻ അവളെയും കൂട്ടി പട്ടണത്തിൽ ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുകയും വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അവളുമായി കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. സ്ഥിരമായി മില്ലിലെത്തുകയും ആഹാര സാധനങ്ങൾ പവിത്രന് നൽകുകയും ചെയ്യുന്നത് വിലക്കണമെന്ന് ജാനകിയോട് മറ്റുള്ളവർ പറയുന്നു. ആഹാരത്തിൽ കൂടോത്രം ചെയ്യുമെന്നും അയൽക്കാരി സ്ത്രീ ജാനകിയോട് പറയുന്നു.
1: ഏതായാലും ഞാനിതൊന്നും ചോദിക്കാനും പറയാനും പോകുന്നില്ല. അയ്യോ, എന്റെ ജാനകി അങ്ങനെയല്ല. ഒരു കാര്യങ്ങളും വിലക്കണം. അവര് കൊടുക്കുന്ന ആഹാര സാധനങ്ങൾ ഒന്നും തുടരുമെന്ന് പറയണം. മൂത്തവളുടെ വിദ്യ ചിലപ്പോൾ എവർക്കും കാണും. കൂടോത്രത്തിന്റെ ഇടപാട് വെച്ച് നടത്തിയ മറ്റവൾ ആണുങ്ങളെ പിടിക്കുന്നത്. ഉറങ്ങുമ്പോ നോക്കിയാ മതി. ഇന്ന് ചെന്നിട്ടുണ്ടേ ഉറക്കത്തിൽ പിക്കും പേയും പറയും. അടി കൊണ്ടതുപോലെ കിടന്ന് ഉരുണ്ടു പറയും.
0: ഭാമയോടൊപ്പം പവിത്രൻ സ്ഥിരം യാത്ര ചെയ്യുകയും അവൾക്ക് പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങി നൽകുകയും ചെയ്യുന്നതും മറ്റും മാമച്ചനിൽ ദേഷ്യമുണ്ടാക്കുന്നു.
2: ഞാനൊന്നും കേൾക്കുന്നില്ല, കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ സാരി വാങ്ങിക്കൊള്ളാ, സാരി കൊടുത്തെന്ന് എനിക്കറിയേണ്ടത്.
1: അത് ഞാൻ കൊടുത്തു. അവളെ പ്രതി മാമച്ചായ മനസ്സ് വിഷമിപ്പിക്കേണ്ട. അതിന് ഞാനുണ്ട്, ഞാനത് നോക്കുന്നുണ്ട്.
0: ഭാമ പവിത്രനോട് കൂടുതൽ അടുക്കുകയും അവർ പട്ടണത്തിൽ ഒരു ഹോട്ടലിൽ മുറിയെടുക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഭാമ പവിത്രന്റെ സാമ്പത്തിക ഉറവിടത്തെ കുറിച്ച് ചോദിക്കുന്നു. നാട്ടുകാരുടെ അഭിപ്രായത്തിൽ ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിൽ കള്ളനോട്ടടിയോ നോട്ട് ഇരട്ടിപ്പോ ആണെന്നും അങ്ങനെ കേൾക്കുന്നത് തനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്നും പവിത്രനിൽ തനിക്കൊരു കുട്ടി ഉണ്ടായാൽ അത് കള്ളനോട്ടടിക്കാരന്റെ കുട്ടിയാണെന്ന് നാട്ടുകാർ പറയുന്നതിൽ തനിക്ക് ദുഃഖമുണ്ടാകുമെന്നും ഭാമ പറയുന്നു. ഭാമയോടുള്ള അടക്കാനാവാത്ത സ്നേഹത്തിൽ വീഴുന്ന പവിത്രൻ താൻ എങ്ങനെയാണ് പണക്കാരനായതെന്ന് പറയാമെന്ന് സമ്മതിക്കുന്നു.
1: അതല്ല, അണ്ണനെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നതെന്ന് അണ്ണൻ അറിഞ്ഞൂടാ. എല്ലാരും പറയുന്നത് കള്ളനോട്ടടിച്ചോ നോട്ടടച്ചോ ഒക്കെയാ അണ്ണൻ കാശുകാരനായതെന്ന്. മനസ്സിന് വിഷമമാവുമല്ലോ എന്ന് കണ്ട് ഞാനൊന്നും ഇത്രയും നാൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. അതിലെനിക്ക് ആരെയും എന്റെ ചേച്ചിയെ പോലും പേടിയുമില്ല. പക്ഷേ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഒരു കള്ളനോട്ടുകാരനാണെന്ന് ആളുകൾ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കില്ല.
2: ഞാൻ പറയുന്നത് കേക്ക്, കരസിട്ട് നീ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. പൊട്ടി, ഞാൻ കള്ളനോട്ടുകാരനല്ല, നോട്ടടച്ചിട്ടല്ല കാശുകാരനായത്.
1: പിന്നെ തുമ്മാ നിങ്ങൾ കാശുകാരനാവും.
2: ഞാൻ പറയാം.
1: എന്തോന്ന്?
0: പവിത്രൻ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് തന്റെ ഉയർച്ചയുടെ പിന്നിലെ കഥ പറയുന്നു. തന്റെ ഭാര്യയോട് പോലും പറയാത്ത ആ രഹസ്യം ആരോടും പറയരുതെന്ന് ചട്ടം കെട്ടി ഭാമയോട് ആ കഥ തുറന്നു പറയുന്നു.
2: നീ അത് വിശ്വസിക്കില്ല. നിങ്ങന്നല്ല, ആരും വിശ്വസിക്കും. സത്യത്തിൽ എനിക്ക് ബോധം ഒതുക്കിയായിരുന്നു. വേറൊന്നുമല്ല ഉണ്ടായത്, മാമ്മച്ചന്റെ പാത്രം മോട്ടിച്ചു എന്ന് പറഞ്ഞ് എന്റെ പേർക്ക് പ്രമാദമായൊരു കേസുണ്ടായിരുന്നു.
1: അറിയാം,
2: ആ പാത്രം എനിക്ക് ആർക്കും നിൽക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ടൗണിൽ പോയപ്പോൾ ഞാനൊരു വ്യാപാരിയെ കണ്ടു, ഒരു അത്ഭുത മനുഷ്യൻ, കള്ളൻ എന്ന് പറഞ്ഞ സാക്ഷാൽ കള്ളൻ. അങ്ങേരും അങ്ങേരുടെ ഒരു പാത്രക്കാടും എനിക്കാകെ ബഹുമാനം തോന്നിയിട്ടുള്ള ഒരേ ഒരു കള്ളനും അങ്ങേരാ. അങ്ങേരെ ഞാൻ മനസ്സാ ഗുരുവായ സങ്കല്പം. അങ്ങേരെ ഒന്ന് രൂപയും വാങ്ങിച്ചോണ്ട് ഞാൻ മടങ്ങിപ്പോന്നു. പക്ഷെ പിന്നെ എനിക്ക് മോട്ടിക്കാൻ തോന്നാതായി. ഞാനൊക്കെ എന്തോ ഒന്ന് കള്ളൻ എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഒന്ന് രണ്ടാഴ്ച അങ്ങനെയും കഴിഞ്ഞു. എന്റെ ബുദ്ധിക്കൊരു പതർച്ച പോലെ മോട്ടിക്കാൻ പോകാൻ വയ്യ. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ദിവസം തോന്നി പോയി അദ്ദേഹത്തെ കാണാം, രണ്ട് കാര്യം പറയാം. അങ്ങനെ സന്ധ്യക്ക് ഞാനുടെ കയ്യിൽ നിന്ന് രൂപയും വാങ്ങിച്ച് ഞാൻ നടന്നു. എങ്ങോട്ടാ പോകുന്നതെന്നോ എന്തിനാ പോകുന്നതെന്നോ എനിക്ക് തന്നെ അറിഞ്ഞൂടാ.
0: ആ കഥ ഇങ്ങനെയായിരുന്നു. അകത്തുനിന്ന് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന നഗരത്തിലെ പാത്രക്കടയിൽ രാത്രി പവിത്രനെത്തുന്നു. കട തുറന്ന് മോഷണത്തിനായി അകത്തേക്ക് കയറിയ പവിത്രൻ കയ്യിൽ കിട്ടിയ കൗതുകം തോന്നുന്ന ക്ലാവ് പിടിച്ച ചെമ്പ് വിഗ്രഹം കൈക്കലാക്കുന്നു. അതൊരു മോഷണമേ ആയിരുന്നില്ല. ഒരു ഓർമ്മയ്ക്കായി പവിത്രൻ ആ ചെറിയ വിഗ്രഹം കൈക്കലാക്കുന്നു. മോഷണം മുതലായ ആ ചെറിയ വിഗ്രഹവുമായി രാത്രി നടന്നു വരവേ പവിത്രനിൽ മനസ്താപമുണ്ടാകുന്നു. മുൻപ് കിണ്ടിയും മൊന്തയും വിൽക്കുവാനെത്തിയപ്പോൾ തന്നെ വിശ്വസിച്ച് കള്ളവാതിൽ കാട്ടിക്കൊടുത്ത ഗുരുവിനെയാണല്ലോ പറ്റിച്ചതെന്ന ദുഃഖം പവിത്രനുണ്ടാകുന്നു. അയാൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. കള്ളനാണെങ്കിലും നിഷ്ഠയുള്ള കള്ളനായിരുന്നു പവിത്രൻ. തെറ്റ് തെറ്റാണെന്ന് ബോധ്യമായ പവിത്രൻ ആ ക്ലാവ് പിടിച്ച പ്രതിമ തിരികെ ഏൽപ്പിച്ച് മാപ്പ് പറയാനായി വ്യാപാരിയുടെ അടുത്തെത്തുന്നു. കുറ്റമേറ്റു പറഞ്ഞാൽ ഒരുപക്ഷെ തന്നെ അയാൾ പോലീസിൽ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ക്ഷമിക്കും. ഇതായിരുന്നു പവിത്രന്റെ നിരീക്ഷണം. പ്രതിമയുമായി കടയ്ക്ക് മുന്നിലെത്തിയ പവിത്രനെ വ്യാപാരി കാണുകയും എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ അത് വാങ്ങി അതിന്റെ ഗുണനിലവാരം നോക്കുവാനായി അകത്തേക്ക് കൊടുത്തയക്കുകയും ചെയ്യുന്നു. മല പോലെ കിടക്കുന്ന ഓട്ട് ചെമ്പ് പാത്രങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന് തന്റെ സാധനം തന്നെയാണ് പവിത്രൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വ്യാപാരിക്കോ അതിന്റെ തൂക്കം നോക്കാൻ കൊണ്ടുപോയ ജോലിക്കാരനോ പിടികിട്ടിയിരുന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം പവിത്രനെ വ്യാപാരി അകത്തേക്ക് വിളിപ്പിക്കുകയും ഭയപ്പാടോടെ പവിത്രൻ അയാളുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു.
2: പവിത്രൻ തന്നെ ഒരു വില പറ. ന്യായം പോലെ ചെയ്താൽ മതി, എന്റെ ഒരു പാടും തരുമോ? ഇവിടേക്കും അറിവുള്ളതാണല്ലോ. ഇപ്പൊ ഇത്രേ ഉള്ളൂ.
0: പവിത്രൻ വ്യാപാരിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച് അയാൾക്ക് തന്നെ നൽകിയത് ഒരു സ്വർണ വിഗ്രഹമായിരുന്നു. ക്ലാവ് പിടിച്ചു കിടന്നതിനാൽ അതിന്റെ മൂല്യം ആർക്കും അറിയില്ലായിരുന്നു. വിലമതിക്കാനാകാത്ത ഒന്നായിരുന്നു അത്. ഒരു വലിയ പെട്ടി നിറയെ പണം വ്യാപാരി പവിത്രന് നൽകുന്നു. പവിത്രന്റെ ഉയർച്ചയുടെ കഥ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. രഹസ്യം പറഞ്ഞുകൊടുത്ത പവിത്രന് ഭാമ തന്നെ തന്നെ സമർപ്പിക്കുന്നു. അയാളുടെ സമ്പത്തിന്റെ ഉറവിടം മനസ്സിലാക്കിയ ഭാമ ആ വിവരം ചേച്ചി ദമയന്തിയോട് പറയുകയും അവർ അപ്പോൾ തന്നെ ആ വിവരം മാമച്ചനെ അറിയിക്കുകയും ചെയ്യുന്നു.
1: ഇനി എന്തോ അറിയേണ്ടത്?
2: എവിടായി കട?
1: ഓ, അതറിഞ്ഞിട്ട് ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. അത് പിന്നെ തെക്കേലും വടിക്കലേയും കാക്കയുടെ കഥ പറഞ്ഞില്ലേ ആവും. നിങ്ങൾ തട്ടയും പൊക്കെ കടച്ചകത്ത് കയറും, ചിലപ്പോ കഷ്ടകാലത്തിന് പാമ്പ് അടിച്ച് ചാവുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ മാമച്ചായനിപ്പോ അതിനൊന്നും പോവണ്ട.
0: ഇതിനിടയിൽ മാമച്ചന്റെ നെല്ലുകുത്തുമിൽ വാങ്ങുവാൻ പവിത്രൻ ശ്രമിക്കുന്നു. അത് മാമച്ചനിൽ കൂടുതൽ വൈരാഗ്യം ജനിപ്പിക്കുന്നു. ആ വൈരാഗ്യം അയാൾ വീട്ടിലും പ്രകടിപ്പിക്കുകയും മാമച്ചന് പവിത്രനോടുള്ള ദേഷ്യത്തെക്കുറിച്ച് ഭാമ അയാളോട് പറയുകയും ചെയ്യുന്നുണ്ട്. പവിത്രൻ വാങ്ങിക്കൊടുത്ത പുതിയ വസ്ത്രങ്ങളും മറ്റും മാമച്ചൻ വാങ്ങി അലമാരയിൽ പൂട്ടിയെന്നും അത് കത്തിച്ചു കളയുമെന്നും മേലിൽ പവിത്രന്റെ കാറിൽ കയറരുതെന്ന് വിലക്കിയെന്നും ഭാമ പറയുന്നു. ഈ വാചകങ്ങൾ കേൾക്കുന്ന പവിത്രൻ ഭാമയെ കല്യാണം കഴിക്കാൻ തീരുമാനമെടുക്കുന്നു. അന്ന് വൈകുന്നേരത്തിനുള്ളിൽ വെച്ച് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അവളെ ഭാര്യയാക്കുവാനും പവിത്രൻ തീരുമാനമെടുക്കുന്നു.
2: അറിയാം, അങ്ങോട്ട് ആമേ, നീ കണ്ടു, നിനക്ക് അറിഞ്ഞൂടെ എന്നെ. നീ വിചാരിച്ചത് കാശിന്റെ പുഴപ്പുകൊണ്ട് ഞാൻ ഏതാണ്ടോ കാണിക്കാന്ന് അല്ലേ? ഇന്ന് 4 മണിക്ക് മുമ്പ് നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. പിന്നെ നീ എന്താ വരുതിയില്ല?
1: എവിടെയെങ്കിലും ഒരു സ്വല്പ നേരം നിർത്താവോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്.
0: ഭാമയാകട്ടെ ഈ അവസരത്തിൽ മറ്റൊരു കാര്യം തഞ്ചത്തിൽ പറയുന്നു. മൊന്തയും കിണ്ടിയും കളവ് പോയതോടെയാണ് മാമച്ചൻ തന്റെ ഐശ്വര്യം മുഴുവൻ പോയതെന്ന് വിശ്വസിക്കുന്നതെന്നും കയ്യിലുണ്ടെങ്കിൽ അത് തിരികെ കൊടുത്തുകൂടെയെന്നും ഭാമ ചോദിക്കുന്നു.
1: അങ്ങയുടെ വിചാരം ആ മൊന്തയും കിണ്ടിയും പോയതോടെയാ ഐശ്വര്യം മുഴുവൻ പോയതെന്നാ? അതങ്ങ് കൊടുക്കണ്ട പൗത്രണ്ണ, എന്റെ ഒരു ആശയം അതങ്ങ് കൊടുക്കണമെന്ന്. ഇത്രയൊക്കെ കാര്യങ്ങൾ സാധിക്കാമെങ്കില് ഇതേ അങ്ങനെ
2: സാധിക്കും.
1: അതെടുത്ത് മോന്തയ്ക്കെറിഞ്ഞ് അങ്ങേരോടും ചേച്ചിയോടും എന്ത് വർത്താനം പറഞ്ഞിട്ട് രജിസ്റ്റർ ഓഫീസിൽ വരണമെന്നാ എന്റെ ആശ. അതെന്റെ മാനത്തിന്റെ കാര്യമാ. കള്ളന്റെ ഭാര്യ എന്ന് ആരും എന്നെ വിളിക്കാൻ ഇടവരരുത്. ഇതെടുത്ത് കൊടുത്തില്ലേൽ അവരെന്നും അത് തന്നെ
2: പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, ആ പാത്രം ഒന്നും തിരിച്ചെടുത്തു തരാതെ
0: അങ്ങനെ മുൻപ് താൻ വിൽക്കുവാൻ കൊണ്ടുവന്ന തന്റെ ജീവിതം മാറ്റിമറിച്ച പട്ടണത്തിലെ ആ പാത്രക്കടയിൽ രാത്രി തന്റെ കാറിൽ ആ കിണ്ടിയും മൊന്തയും ഒക്കെ തിരികെ എടുക്കുവാൻ പവിത്രൻ എത്തുന്നു. എന്നാൽ ആ വലിയ ഗോഡൌണിൽ നിന്ന് അയാൾക്ക് തിരികെ എടുക്കുവാൻ നന്നെ പാടുപെടേണ്ടി വന്നു. അകത്തും പുറത്തും നിന്നും തുറക്കാവുന്ന നിരയുള്ള ആ കടയിൽ പല രാത്രികളിൽ തന്റെ ഡ്രൈവറോടൊപ്പം കാറിൽ പവിത്രൻ

0: അലയോളം പോന്ന ആ പാത്രങ്ങളുടെ കൂമ്പാരത്തിൽ അയാൾ ദിവസങ്ങളോളം അത് പരതിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം രാത്രിയിൽ തൻ്റെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ പവിത്രന് ആ കിണ്ടിയും മൊന്തയും ചരിവും തിരികെ ലഭിക്കുന്നു. താൻ മുൻപൊരിക്കൽ മോഷ്ടിച്ച മാമച്ചന്റെ വസ്തുക്കൾ തിരികെ കിട്ടിയ വിവരം അയാൾ ഭാമയെ അറിയിക്കുന്നു. കാരണം അവൾക്ക് വേണ്ടിയാണ് ഒന്നാം ഭാര്യയായ ജാനകിയെയും രണ്ടാം ഭാര്യയായ ദമയന്തിയും ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച് അയാൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. തന്റെ സമ്പത്തിന്റെ ഉറവിടവും അത് വന്ന വഴിയും ഭാമയോട് പങ്കുവച്ചത് അവളെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമായിരുന്നു. മാമച്ചനെ മുതൽ തിരികെ പവിത്രൻ എടുത്തു എന്ന വിവരം ഭാമ വഴി ദമയന്തിയും അതുവഴി മാമച്ചനും അറിയുന്നു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പവിത്രന്റെ മില്ലിൽ നിന്ന് മാമച്ചന്റെ കിണ്ടിയും മുന്തയും മാമച്ചനോടൊപ്പം എത്തി പോലീസ് കണ്ടെടുക്കുന്നു.
1: ഒന്നും പറയുന്നില്ല.

0: ഇതൊരു തുമ്പാണ്, ഇതേ പിടിച്ച് ഞാൻ തെളിയിച്ചോളാം തന്റെ കള്ളപ്പണം.
1: അങ്ങനെ പവിത്രൻ വീണ്ടും കള്ളൻ പവിത്രനാകുന്നു. സുചരിതയും പതിഭക്തിയുമായ ഭാര്യ ഉണ്ടായിരിക്കെ കണ്ണിൽ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാവനും അപകടം ഫലം എന്ന വാക്യത്തോടെ കള്ളൻ പവിത്രൻ പൂർണ്ണമാകുന്നു. അസാമാന്യ അഭിനയ മുഹൂർത്തത്തിലൂടെ നെടുമുടി വേണു കള്ളൻ പവിത്രനായും മാമച്ചനെ ഭരത് ഗോപിയും അനശ്വരമാക്കിയ ചിത്രം കൂടിയായിരുന്നു കള്ളൻ പവിത്രൻ, പത്മരാജന്റെ മറ്റൊരു ചലച്ചിത്രാത്ഭുതവും. അബ്രപാളിയിലെ അത്ഭുതങ്ങളിലെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
4: അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
9: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
10: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
11: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് അത്തം. നാടൊട്ടുക്കും പൊന്നോണത്തിന്റെ വരവറിയിക്കുന്ന പൂക്കളുടെയും സന്തോഷത്തിന്റെയും ആഹ്ലാദ നാളുകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇനി വരുന്ന 10 ദിവസങ്ങൾ നമ്മൾ ആഘോഷത്തിമിർപ്പിലാണ്. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ കാത്തിരിപ്പിന്റെ മനോഹരമായ ദിനങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും ചുവടുവയ്ക്കുകയാണ്. അത്തം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അത്തപ്പൂക്കളം തന്നെയാണ്. ഇന്ന് ചെറിയ പൂക്കളത്തോടെ തുടക്കം, പിന്നീടുള്ള ഓരോ ദിവസവും പൂക്കളം വലുതാകും, നിറങ്ങൾ കൂടും. അങ്ങനെ 10 ദിവസം കൊണ്ട് ഒരു വലിയ ഓണപ്പൂക്കളം പൂർത്തിയാകും. അത്തപ്പൂക്കളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വലിപ്പത്തിലല്ല. ഒരു പൂവ് കൊണ്ടുവരുന്ന കുട്ടിയും അത് പൂക്കളത്തിൽ ചേർക്കുന്ന അമ്മയും അരികിലിരുന്ന് നോക്കുന്ന മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും ചേരുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്തം ഒരു ദിവസം മാത്രമല്ല, ഓണം വരുന്നുവെന്ന് നമ്മുടെ മനസ്സിനോട് പതുക്കെ നമ്മൾ തന്നെ പറയുന്ന ദിവസമാണ്. അങ്ങനെ അത്തത്തിൽ നിന്നും തിരുവോണത്തിലേക്ക് പൂക്കളും പാട്ടുകളും ഓർമ്മകളും സ്നേഹവും ചേർന്ന് നമ്മുടെ ഓണയാത്ര ഇന്നു മുതൽ തുടങ്ങുകയാണ്. പ്രവാസികളായാലും നാട്ടിലുള്ളവരായാലും ഓരോ മലയാളിയുടെ ഉള്ളിലും ഓർമ്മകളുടെ മനോഹരമായ ഒരു പൂക്കളം വിരിയുന്ന ദിനം ഈ പൊന്നോണക്കാലം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അത്തം ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആക്കും.

0: സുരക്ഷിതമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് അത്തം. നാടൊട്ടുക്കും പൊന്നോണത്തിന്റെ വരവറിയിക്കുന്ന പൂക്കളുടെയും സന്തോഷത്തിന്റെയും ആഹ്ലാദ നാളുകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇനി വരുന്ന 10 ദിവസങ്ങൾ നമ്മൾ ആഘോഷത്തിമിർപ്പിലാണ്. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ കാത്തിരിപ്പിന്റെ മനോഹരമായ ദിനങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും ചുവടുവയ്ക്കുകയാണ്. അത്തം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അത്തപ്പൂക്കളം തന്നെയാണ്. ഇന്ന് ചെറിയ പൂക്കളത്തോടെ തുടക്കം, പിന്നീടുള്ള ഓരോ ദിവസവും പൂക്കളം വലുതാകും, നിറങ്ങൾ കൂടും. അങ്ങനെ 10 ദിവസം കൊണ്ട് ഒരു വലിയ ഓണപ്പൂക്കളം പൂർത്തിയാകും. അത്തപ്പൂക്കളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വലിപ്പത്തിലല്ല. ഒരു പൂവ് കൊണ്ടുവരുന്ന കുട്ടിയും അത് പൂക്കളത്തിൽ ചേർക്കുന്ന അമ്മയും അരികിലിരുന്ന് നോക്കുന്ന മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും ചേരുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്തം ഒരു ദിവസം മാത്രമല്ല, ഓണം വരുന്നുവെന്ന് നമ്മുടെ മനസ്സിനോട് പതുക്കെ നമ്മൾ തന്നെ പറയുന്ന ദിവസമാണ്. അങ്ങനെ അത്തത്തിൽ നിന്നും തിരുവോണത്തിലേക്ക് പൂക്കളും പാട്ടുകളും ഓർമ്മകളും സ്നേഹവും ചേർന്ന് നമ്മുടെ ഓണയാത്ര ഇന്നു മുതൽ തുടങ്ങുകയാണ്. പ്രവാസികളായാലും നാട്ടിലുള്ളവരായാലും ഓരോ മലയാളിയുടെ ഉള്ളിലും ഓർമ്മകളുടെ മനോഹരമായ ഒരു പൂക്കളം വിരിയുന്ന ദിനം ഈ പൊന്നോണക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അത്തം ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ

0: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനി ഗിരി.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഇന്ത്യയുടെ കൺസ് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ, ആരായിരിക്കും ഒരുക്കി.

0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ആർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി? കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: പ്രിയ ശ്രോതാക്കൾക്ക് ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ കാലം 1980. പള്ളികളിലെ ക്വയർ ഗ്രൂപ്പിൽ പാടിയും സംഗീതമാലപിച്ചും നടക്കുകയാണ് ജെറി അമൽദേവ് എന്ന ചെറുപ്പക്കാരൻ. ഒരു ദിവസം ഫാസിൽ എന്നൊരു പയ്യൻ ജെറിയെ വിളിക്കുന്നു. താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിലെ പാട്ടുകൾക്ക് ഈണമൊരുക്കണം. പാട്ടിൻ്റെ ആശയവും സന്ദർഭവും സംവിധായകൻ ഫാസിൽ ജെറിക്ക് വിവരിച്ചു കൊടുത്തത് ഒരേ ഒരു വാചകത്തിലാണ്: ജീപ്പ് ഓടിച്ചു പോകുന്ന ഒരാളെ പിന്നിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിക്കുന്നത് പോലൊരു പാട്ട് വേണം. സാമ്പിളായി മുക്കൂറ്റിപ്പൂവേ എന്നൊരു വരി മൂളിക്കൊടുക്കുക കൂടി ചെയ്തു ഫാസിൽ. പിന്നെ എല്ലാം എളുപ്പമായിരുന്നുവെന്ന് ജെറി. ഈണം കേൾക്കേണ്ട താമസം, ബിച്ചു തിരുമലികളുടെ തൂരികയിൽ നിന്ന് വാക്കുകൾ പ്രവഹിക്കുകയായി. ജെറി അമൽദേവ് ഓർക്കുന്നു: മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമങ്കരി കുരുവി, ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി. പാട്ട് കേട്ട് രസിച്ച് താളം പിടിക്കുന്ന ഫാസിലിൻ്റെ ചിത്രം ഇന്നുമുണ്ട് ജെറിയുടെ ഓർമ്മയിൽ. ഏത് കടുപ്പമുള്ള ഈണ ഇട്ടുകൊടുത്താലും അനായാസം വരികൾ എഴുതിത്തരും ബിച്ചു തിരുമല. ചുടി ഇണകളിൽ അമൃതമോടവൻ അതുവഴി വന്നു എന്നൊക്കെ ബിച്ചു എഴുതുന്നത് കണ്ട് ശരിക്കും വിസ്മയിച്ചു പോയിട്ടുണ്ട്. 4.5 പതിറ്റാണ്ടിനിപ്പുറവും ആദ്യ കേൾവിയുടെ ലഹരി മാഞ്ഞു പോയിട്ടില്ല മലയാളികൾക്ക്. മലയാള സിനിമയിൽ അതുവരെ കേട്ടുപോകുന്ന പാട്ടുകളുടെ അന്തരീക്ഷത്തിൽ നിന്ന് എല്ലാം കൊണ്ടും വേറിട്ടു നിന്ന ശ്രവ്യാനുഭവങ്ങൾ, അത്രയും ആർഭാടപൂർണമായ വാദവിന്യാസം പുതുമയായിരുന്നു. എവിടെയൊക്കെയോ ആർദ്രമായ ഒരു ഗൃഹാതുര സ്പർശവുമുണ്ട് അതിന്. ആദ്യ കേൾവിയിൽ തന്നെ ശ്രോതാവിൻ്റെ മനസ്സിൽ സുന്ദരമായ വിഷ്വലുകളുടെ ഒരു സാങ്കല്പിക ഘോഷയാത്ര സൃഷ്ടിക്കാൻ പോകുന്ന പാട്ടുകൾ. മനസ്സിൽ കണ്ട ദൃശ്യങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കിയല്ലോ ഫാസിലിൻ്റെ ചിത്രീകരണം എന്ന് തോന്നി. പാട്ടുകൾ എന്ന പോലെ വർണ്ണം വാരി വിതറിയ ദൃശ്യവൽക്കരണവും നവ്യാനുഭവവുമായിരുന്നു മലയാളിക്ക്. AVMC തിയേറ്ററിലായിരുന്നു മഞ്ഞണിക്കൊമ്പിൽ റെക്കോർഡ് ചെയ്തത്. സിംഫണി ഓർക്കസ്ട്രയുടെ സ്ട്രിംഗ് സംവിധാനമാണ് മൂന്ന് പാട്ടിലും ജെറി ഉപയോഗിച്ചത്. പശ്ചാത്തലത്തിൽ വയലിൻ, വയോള, ചെല്ലോ, ഡബിൾ ബേസ്, ഇലക്ട്രിക് ഗിത്താർ എന്നിവയ്ക്ക് പുറമെ പൗരസ്ത്യവാദ്യങ്ങളായ സരോജ് ദിൽറുംബ, ബാംസുരി, സിത്താർ എന്നിവയും. 40 പേരടങ്ങിയ ഓർക്കസ്ട്ര, അത്രയും വിപുലമായ ഓർക്കസ്ട്ര അന്നൊരപൂർവതയാണ്. നിർമ്മാതാവായ അപ്പച്ചനെ നന്ദിപൂർവ്വം ഓർത്തേ പറ്റൂ. പാട്ടുകളുടെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറായിരുന്നില്ല അദ്ദേഹം. ഇഷ്ടമുള്ള രീതിയിൽ പാട്ടുകൾ ഒരുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അതുകൊണ്ടാണ്, ജെറി പറയുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്തിട്ട് 18 പലതായി, പക്ഷേ പാട്ടുകൾക്ക് ഇന്ന് മധുര 17. തലമുറകളെ പ്രണയപൂർവ്വം മാടി വിളിക്കുന്നു അവയോരോന്നും. നമുക്ക് കേൾക്കാം ജാനകിയമ്മയുടെ മാന്ത്രിക ശബ്ദത്തിൽ മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സാഹിത്യകാരനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായ പത്മരാജൻ 1987 തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് തൂവാനത്തുമ്പികൾ. മലയാളത്തിൽ കണ്ട ഏറ്റവും മനോഹരമായ പ്രണയരംഗങ്ങളുള്ള ഒരു സിനിമ. മഴയെ ഒരു കഥാപാത്രമാക്കി അവതരിപ്പിച്ചിരിക്കുന്നു സിനിമയിൽ. മോഹൻലാലിന്റെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രം സുമലത എന്ന ക്ലാരയോട് പറയുന്നു,
2: ഞാൻ
3: ഇല്ല, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം.
2: എന്താ?
3: കടലിൽ പോണം.
2: പോവാം.
3: പോയാ പോരാ, തിരിച്ചു വരുമ്പോ വലയിൽ എന്തെങ്കിലും ഉണ്ടാവണം.
2: വലയിൽ എന്തെങ്കിലും ഉണ്ടായാ മതിയാ?
3: പോരാ.
2: പിന്നെ
3: ഒരു വള്ളം നിറയെ.
1: പ്രണയത്തിനും കാമത്തിനും അപ്പുറമുള്ള വളരെ റിയലിസ്റ്റിക്കായ ബന്ധങ്ങളുടെ ആവിഷ്കാരമുള്ള ചിത്രം. അതിലെ ക്ലൈമാക്സ് ഡയലോഗ്,
4: മാലയിടയിലും താലികെട്ടിലും എല്ലാം പിന്നെ എപ്പോഴെങ്കിലും, അതവർ തീരുമാനിച്ചോട്ടെ. ഇതിപ്പോ എന്റെ ഇന്നത്തെ ഒരു സമാധാനത്തിന് രാധയെപ്പോലെ ക്ലാര ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ രാധയുടേതായാൽ പിന്നെ ക്ലാരയ്ക്ക് ഞാനില്ലെന്ന്.
3: ഡേറ്റ് 17 അല്ലേ?
4: അതെ.
3: ഇന്ന് ഉച്ച വരുന്നല്ലേ ആ കുട്ടി വരുന്നത്? വരട്ടെ, വന്നിട്ട് പോട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്നെങ്കിലും ഞാനൊരു വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ അത് ജയേട്ടന്റെ ഒപ്പന്റെ അടുത്തേ ആവുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
1: പാട്ടുകളും പാട്ട് സീനുകളും ഒക്കെ ഇപ്പോഴും ക്ലാസിക് ആയിട്ടുള്ള സിനിമ. പൂർണമായും പത്മരാജൻ ടച്ചുള്ള ചിത്രം. പത്മരാജന് മോഹൻലാൽ നായകനായുള്ള തന്റെ ഈ പ്രണയ ചിത്രത്തിലേക്ക് പ്രണയാതുരമായ ഗാനങ്ങൾ വേണം. മോഹൻലാലിന്റെ മണ്ണാറശാല ജയകൃഷ്ണൻ എന്ന കഥാപാത്രം നാട്ടിലെ വലിയ ഒരു തറവാട്ടിലെ മൂത്ത മകനാണ്. കോളേജ് കഴിഞ്ഞ് വെറുതെ കറങ്ങി നടക്കുന്ന, കൂട്ടുകാരുടെ കൂടെ മദ്യപാനവും കറക്കവുമായി ജീവിക്കുന്ന ഒരു പ്ലേ ബോയ്. ഈ കറക്കത്തിനിടയിൽ ക്ലാരയെ തൃശൂരിൽ വെച്ച് മഴയത്ത് ജയകൃഷ്ണൻ കണ്ടുമുട്ടുന്നു. അവൾ ഒരു സെക്സ് വർക്കറാണ്. പക്ഷേ അവളുടെ നിർമ്മലമായ മനസ്സും സംസാരവും ജയകൃഷ്ണനെ ആകർഷിക്കുന്നു. രണ്ടുപേരും പ്രണയത്തിലാകുന്നു. മുഖപുരകൾ ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ പ്രിയ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി പത്മരാജൻ്റെ മനസ്സറിഞ്ഞ് ഈരടികളൊരുക്കി. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ഈ വരികൾക്ക് പ്രണയത്തിൻ്റെ ഹൃദയത്തുടിപ്പുകൾ താളമായി പകർന്ന് സംഗീതം നൽകി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈ ഗാനത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഓരോ തവണ കേൾക്കുമ്പോഴും ഗാനാസ്വാദകരുടെ മനസ്സിൽ അത്യാഹ്ലാദം പകർന്നു നൽകുന്ന പ്രിയ ചലച്ചിത്ര ഗാനങ്ങളുടെ കൂട്ടത്തിലെ ഒന്നായി മാറി തൂവാനത്തുമ്പികളിലെ ഈ ഗാനം. യേശുദാസിൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് കാതോർക്കാം മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി എന്ന അതിമനോഹരമായ ഗാനം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരിക്കലൊരഭിമുഖത്തിൽ സംഗീത സംവിധായകനും ഗായകനുമായ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞു, തിരുവനന്തപുരം വെള്ളയമ്പലത്തിനടുത്തുള്ള വയലാർ പ്രതിഭ കാണുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരിക ഞാൻ പാടിയ വയലാറിൻ്റെ വരികളാണ്. ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ എന്നൊക്കെ വയലാറിനല്ലാതെ മറ്റാർക്കാണ് എഴുതാൻ കഴിയുക? അത്തരമൊരു പാട്ടുപാടാൻ അവസരം കിട്ടിയത് എം ജി ഓർത്തെടുക്കുന്നു. ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച് വണ്ടി കയറാൻ ഒരുങ്ങുമ്പോഴാണ് ദേവരാജൻ മാസ്റ്റർ വിളിച്ചു പറയുന്നത്, പോകാൻ വരട്ടെ, നിനക്കൊരു പാട്ട് പാടാൻ വെച്ചിട്ടുണ്ടെന്ന്. പാട്ട് ഇതായിരുന്നു, ശാരികേ ശാരികേ സിന്ധു ഗംഗാനദി തീരം വളർത്തിയ ഗന്ധർവ ഗായികെ. വെറും 15 മിനിറ്റിനുള്ളിൽ വയലാർ എഴുതി തീർത്ത കവിതയാണത്. മാധുരിയോടൊപ്പം ശരശയ്യ എന്ന ചിത്രത്തിന് വേണ്ടി ആ ഗാനത്തിന് ശബ്ദം പകർന്ന എം ജി രാധാകൃഷ്ണന്റെ വാക്കുകൾ. ആയുഷ്കാലം മുഴുവൻ അഭിമാനത്തോടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന പാട്ടായി അത് വളരുമെന്ന് പാടി റെക്കോർഡ് ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ടില്ല. ഓരോ പാട്ടിനും ഓരോ നിയോഗം. രാധാകൃഷ്ണന് ഗായകനെ യാദൃച്ഛികമായി തേടി വരികയായിരുന്നു വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റെ ആ ക്ലാസിക് സൃഷ്ടി. ശരശയ്യയുടെ വർക്ക് മുഴുവൻ ഏതാണ്ട് പൂർത്തിയായിരുന്നു അപ്പോഴേക്കും. ആ ഘട്ടത്തിലാണ് അനശ്വരനായ സത്യൻ മാഷ് മരണത്തിന് കീഴടങ്ങുന്നത്. വയലാറിനെയും ദേവരാജൻ മാഷയും സംവിധായകൻ തോപ്പിൽ ഫാസിയെയും ഒരുപോലെ വേദനിപ്പിച്ച വിയോഗം. മൂവരും ചേർന്ന് പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു, സത്യൻ മാഷിന് പ്രണാമമായി ഒരു കവിത കൂടി ശരശയ്യയിൽ വേണം. പടം റിലീസാകാൻ അധിക നാളില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാട്ട് തയ്യാറായേ പറ്റൂ. വുഡ്ലാൻഡ്സ് ഹോട്ടലിലെ മുറിയിലിരുന്ന് ഏതാനും മിനിറ്റുകൾ കൊണ്ട് വയലാർ കവിത എഴുതുന്നു. അതേ വേഗതയിൽ ദേവരാജൻ മാസ്റ്റർ അത് ചിട്ടപ്പെടുത്തുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ എം ജി രാധാകൃഷ്ണന്റെയും മാധുരിയുടെയും ശബ്ദത്തിൽ ഭരണി സ്റ്റുഡിയോയിൽ ആ ഗാനം റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ശീർഷക ഗാനമായാണ് സിനിമയിൽ അത് ഉപയോഗിക്കപ്പെട്ടത്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ ഒരിക്കൽ കൂടി തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ചില ഗാനങ്ങൾ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തോന്നും. ഈയിടെ നമ്മെ വിട്ടുപിരിഞ്ഞ ഗാനഗോകുലം എസ് ജാനകിയുടെ വാക്കുകൾ. എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ആ പാട്ടുകൾ നമ്മളെ തന്നെ തേടി വരും. ഈശ്വര നിയോഗം പോലെ എൻ്റെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ നിരവധിയുണ്ട്. ജാനകിയമ്മയുടെ ഓർമ്മകൾ. 1970 മുംബൈയിലാണ്. പനിച്ചു വിറയ്ക്കുകയായിരുന്നു ഞാൻ. അസുഖം നിയന്ത്രണാതീതമായി. നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥ. ആയിടയ്ക്കാണ് പുതിയൊരു മലയാള സിനിമയുടെ ആളുകൾ എന്നെ കാണാനെത്തുന്നത്. ഹിന്ദിയിലെ പ്രശസ്ത സംഗീത സംവിധായിക ഉഷാഖന്നയുടെ സ്വന്തം പടത്തിലെ 3 പാട്ടുകൾ പാടേണ്ടത് ഞാനാണെന്ന് അവർ പറഞ്ഞു കേട്ടപ്പോൾ സോറി പറഞ്ഞു ഒഴിഞ്ഞു മാറുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പനിച്ചു വിറച്ച് കിടക്കയിൽ കിടന്നുരുളുന്ന എനിക്ക് എങ്ങനെ സ്റ്റുഡിയോയിൽ ചെന്ന് പാടാനാകും? മാത്രമല്ല, അസുഖം ഒരു പരിധിയോളം ശബ്ദത്തെയും ബാധിച്ചിരുന്നു. പാടാൻ നിവൃത്തിയില്ലെന്ന് ഭർത്താവും പറഞ്ഞതോടെ മനസ്സില്ലാ മനസ്സോടെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ജാനകിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ അന്ന് മുംബൈയിലുണ്ട്, അരുണമൂർത്തി. വിവരമറിഞ്ഞതും ജാനകി താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പാഞ്ഞെത്തി അരുണ. ഉഷാഖന്നയുടെ പാട്ടുകളാണ്, ഇതൊരു സുവർണാവസരമാണ്, നഷ്ടപ്പെടുത്തരുത്, പാടിയേ പറ്റൂ, എന്ത് സഹായത്തിനും ഞാൻ ഒപ്പമുണ്ടാകും, നീ ധൈര്യമായി പാടിയാൽ മാത്രം മതി. അരുണ നിർബന്ധിച്ചപ്പോൾ വയ്യ എന്ന് പറയാൻ തോന്നിയില്ലെന്ന് ജാനകി. അത്രയ്ക്കും സ്നേഹമായിരുന്നു അവൾക്ക് എന്നോട്. പിറ്റേന്ന് തന്നെ അരുണയുടെ വീട്ടിലേക്ക് താമസം മാറ്റി ജാനകി. പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായും അവളുടെ പരിചരണത്തിനായിരുന്നു ഞാൻ. സ്വന്തം മകളെ എന്ന പോലെ അവൾ എന്നെ ശുശ്രൂഷിച്ചു. ഇടയ്ക്കിടെ ഹോർലിക്സും ഗ്ലൂക്കോസും ഒക്കെ കലക്കി തന്നു. കൃത്യമായി മരുന്നുകൾ എടുത്തു തന്നു. പിറ്റേന്നത്തേക്ക് ഒരുവിധം എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷി വീണ്ടും കിട്ടി. ഫേമസ് സ്റ്റുഡിയോയിലാണ് റെക്കോർഡിംഗ്. ക്ഷീണം മൂലം ഓരോ പാട്ട് കഴിയുമ്പോഴും സ്റ്റുഡിയോയിലെ വിശ്രമമുറിയിലുള്ള സോഫയിൽ ചെന്ന് കിടക്കും. ഓരോ തവണയും വിറച്ച് വിറച്ച്

കരുണയുടെ ചുമലിൽ ചാഞ്ഞ് മൈക്കിന് മുന്നിലെത്തും ജാനകി. കാര്യമായ റിഹേഴ്സലൊന്നും ഉണ്ടായില്ല. ചുരുങ്ങിയ സമയത്തിലാണ് പാട്ട് പഠിച്ചെടുത്തത്. എങ്ങനെയും റെക്കോർഡിംഗ് ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നാണല്ലോ അപ്പോഴത്തെ ചിന്ത. ദൈവാനുഗ്രഹത്താൽ മൈക്കിന് മുന്നിലെത്തിയാൽ ഞാൻ എല്ലാ തളർച്ചയും മറക്കും, സർവശക്തിയും സംഭരിച്ചു പാടും. മൂന്ന് പാട്ടും അങ്ങനെ റെക്കോർഡ് ചെയ്തു. തിരികെ സോഫയിൽ വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. ഉണർന്നപ്പോൾ തൊട്ടരികെയിരിക്കുന്നു അരുണ ഒരു കുസൃതി ചിരിയുമായി. അന്ന് ജാനകിയുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഗാനം ഏതെന്നല്ലേ? മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിലെ ഉണരൂ വേഗം നീ സുമറാണി, മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ഹിറ്റ് ഗാനം. നമുക്ക് കേൾക്കാം.

ഇന്നത്തെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ

0: എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ PM Suryaghar.gov.in.
3: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
4: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: हमारे पास उत्तम टैलेंट है, टीचर्स है, उन संसाधनों को जोड़ करके हम देश के नौजवानों को फ्री कोचिंग देने का एक पूरा नेटवर्क हम खड़ा करने वाले हैं।
1: പോലീസും ജനങ്ങളും ഒരുമിച്ച ലഹരി മാഫിയയ്ക്ക് വളരാനാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി പിടികൂടാൻ സഹായിക്കുന്ന രഹസ്യവിവരങ്ങൾ കൈമാറാൻ ജനങ്ങൾക്കുണ്ടായ ധൈര്യമാണ് തൂഫാന്റെ വിജയത്തിന് കാരണമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ഓണാഘോഷത്തിന്റെ മറവിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകും. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തൂഫാൻ ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തൃപ്പൂണിത്തുറയെ പൈതൃക നഗരിയാക്കി അത്തച്ചമയത്തിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും കാത്തുസൂക്ഷിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത്തച്ചമയം എക്കാലത്തും മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് നൽകിയതെന്നും ഇത് കാത്തുസൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
2: ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ആ ഒരുമ വിളിച്ചോതുന്ന ഒന്നുകൂടിയായിരുന്നു. രാജാവ് തുടങ്ങിയ കാലത്ത് തന്നെ മുസ്ലിം പ്രതിനിധിയായി നെട്ടൂരിലെ തങ്ങൾ നമ്മുടെ കരിങ്ങാച്ചിറ കത്തന ചെമ്പിൽ അരയൻ കൊച്ചി രാജ്യത്തിന്റെ നാവികസേനാ തലവനായിരുന്നു. ഈ ഘോഷയാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ എത്രയോ പതിറ്റാണ്ടുകൾക്ക് അപ്പുറവും കൊച്ചി രാജ്യവും ഈ തൃപ്പൂണിത്തുറയും മതസൗഹാർദ്ദത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്ന ഒരു നാടാണ്. തൃപ്പൂണിത്തുറയെ നമുക്ക് പൈതൃക നഗരമാക്കി ഉയർത്തിക്കൊണ്ടുവരാം.
1: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പരിപാടിയിൽ മന്ത്രി അനൂപ് പതാക ഉയർത്തി. നടൻ ജഗദീഷ് വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000 കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. മാവേലി വേഷക്കാരുടെയും പുലികളി, തെയ്യം, വേലകളി, ചെണ്ടമേളം, കാവടിയാട്ടം തുടങ്ങിയ തനത് നാടൻ കലാരൂപങ്ങളുടെയും മതസൗഹാർദ്ദവും പ്രതിഫലിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. അത്തം നഗറിൽ നിന്നാരംഭിച്ച് തൃപ്പൂണിത്തുറ പൂർണത്രയീശ ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കേക്കോട്ട വരെ 4 കിലോമീറ്ററാണ്.

0: ഘോഷയാത്ര. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാൻ എത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. മാലിന്യ സംസ്കരണം, തെരുവുനായ ശല്യം തുടങ്ങിയ വിഷയങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി കെ എം ഷാജി. കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ നടപ്പാക്കിയ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെയും ക്ലോക്ക് ടവറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുജിസി നെറ്റ്, സി എസ് ഐ ആർ നെറ്റ്, അഖിലേന്ത്യ ഐക്കർ എൻട്രൻസ് പരീക്ഷ, പി എച്ച് ഡി പരീക്ഷ എന്നിവയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഉത്തരസൂചികകൾ പരാതിയുള്ളവർ ഈ മാസം 18 വരെ യുജിസി നെറ്റ് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. ഏജൻസിയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ പരിഗണിക്കാവൂ എന്നും ഫലം വെബ്സൈറ്റിലാകും ലഭ്യമാകുക എന്നും എൻടിഎ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ സദൈവ് അടൽ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ പ്രചരണാർത്ഥം വിനോദസഞ്ചാര വകുപ്പ് തിരുവനന്തപുരത്ത് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മാനവീയം വീഥിയിൽ എം ആർ ബൈജു എം എൽ എ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനപ്രതിനിധികളും കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി പേർ റാലിയുടെ ഭാഗമായി. സപ്ലൈകോ ഓണം ഫെയറിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. സാധാരണക്കാരുടെ ഓണാഘോഷത്തിനോടുള്ള കരുതലാണ് സപ്ലൈകോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലൂടെ വിപണിയിൽ സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 13 നിത്യോപയോഗ സാധനങ്ങളാണ് സർക്കാർ സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ നൽകുന്നത്. പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവുണ്ട്. കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം വിപണി 2026 കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി നിർവഹിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും സഹകരണ മേഖലയുടെ വിപണി ഇടപെടലുകൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഓണക്കാലത്തെ ഗതാഗത കുരുക്കും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സമഗ്രമായ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ നടപ്പിൽ വരുത്താൻ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കണ്ണൂർ ടൗൺ, കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 31 വരെയാണ് ഈ പ്രത്യേക നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും നടപ്പിലാക്കുന്നത്. പൊതുഗതാഗതത്തേക്കാൾ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചതും ഓണം വിപണി സജീവമായതും പയ്യാമ്പലം ബീച്ച് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകളുടെ ഒഴുക്ക് കൂടിയതും കണക്കിലെടുത്താണ് പോലീസിന്റെ ഈ അടിയന്തര നടപടി. 23 പ്രധാന ട്രാഫിക് പോയിന്റുകളിലായി 52 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ നഗരത്തിൽ പ്രത്യേക സുരക്ഷയും നിരീക്ഷണവും ഉറപ്പാക്കും.
0: ഡാർവിനിൽ നടന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ 9 ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഓസ്ട്രേലിയയിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയമാണിത്. 4 രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 284 റൺസിന് പുറത്തായി. വിജയലക്ഷ്യമായ 57 റൺസ്, 1 മാത്രം നഷ്ടത്തിൽ ബംഗ്ലാദേശ് മറികടന്നു. ഗാലയിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. ടോസ് നേടി ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ആദ്യ ദിവസം കളി നിർത്തുമ്പോൾ 2 288 റൺസ് എന്ന നിലയിലാണ്. എസ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം മാഗ്നസ് കാൾസന്. ഫ്രാൻസിലെ പാരീസിൽ നടന്ന മത്സരത്തിൽ ബെലാറഷ്യൻ താരം ഡെന്നിസ് ലസാവിക്കിനെ 2-0 എന്ന സ്കോറിനാണ് കാൾസൺ പരാജയപ്പെടുത്തിയത്. തുടർച്ചയായി രണ്ടാം തവണയാണ് കാൾസൺ എസ്പോർട്സ് കിരീടം സ്വന്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് പട്ടം പ്ലാമൂട്ടിൽ ഫർണിച്ചർ ഗോഡൌണിനെ തീപിടിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. 4 അഗ്നിശമന സേനാ യൂണിറ്റുകളാണ് നിലവിൽ സംഭവസ്ഥലത്തുള്ളത്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. നാളെയാണ് പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ്. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 അടയ്ക്കുന്ന നട ഓണപൂജകൾക്കായി ഈ മാസം 24 വീണ്ടും തുറക്കും. താമരശ്ശേരി അമ്പായത്തോട്ടെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. പരിഹാരത്തിനായി എംഎൽഎമാർ പരിശ്രമിക്കുന്നുണ്ടെന്നും സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെത്തി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കായി സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി വിൽപ്പന സംഘങ്ങൾക്ക് വളരാനാണ്.

0: നടപ്പാക്കില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാലിന്യ സംസ്കരണത്തിലും തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കമായി. അത്തച്ചമയത്തിന്റെ പാരമ്പര്യം സർക്കാർ കാത്തുസൂക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ കാരണമുണ്ടാകുന്ന അണുബാധകൾ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.
1: തുടയിടുക്കുകളിൽ അഥവാ ഗ്രോയിൻ ഭാഗത്ത് ഉണ്ടാകുന്ന ഫംഗസ് ബാധ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇത് ഡെർമറ്റോഫൈറ്റ് എന്ന ഇനം ഫംഗസും കാൻഡിഡ എന്ന ഇനം ഈസ്റ്റുകൾ മൂലവും ഉണ്ടാവാം. ഡെർമറ്റോഫൈറ്റ് ഉണ്ടാക്കുന്ന ഫംഗസ് ബാധ തുടയിടുക്കുകളിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് വിയർപ്പ് തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ ചൊറിച്ചിലും വട്ടത്തിലുള്ളതോ ചുവന്നതോ ഇരുണ്ട നിറത്തിലുള്ളതോ ആയ പാടുകളും അവയുടെ അരികുകളിൽ കുരുക്കളോ മുരിഞ്ഞ് ഇളകുന്നതോ ആയി കാണപ്പെടുന്നു. ഈ കുരുക്കൾ ചൊറിഞ്ഞു പൊട്ടുകയും ചുറ്റുപാടുകളിലേക്ക് വട്ടത്തിൽ പടരുകയും ചെയ്യും. ഇത് ചികിത്സിക്കാതിരുന്നാൽ ദേഹം മുഴുവൻ പടർന്ന് വലിയ പാടുകൾ ഉണ്ടാക്കാം. അടുത്തിടപഴകുന്നതും തോർത്ത് വസ്ത്രങ്ങൾ എന്നിവ പങ്കുവെക്കുന്നതും വസ്ത്രങ്ങൾ ഒരുമിച്ചിട്ട് കഴുകുന്നതും ഇത് മറ്റുള്ളവരിലേക്ക് പടരാൻ കാരണമാകും. യൂറോപ്യൻ ക്ലോസറ്റിന്റെ ടോയ്ലറ്റ് സീറ്റുകളിൽ നിന്നും അണുബാധ കിട്ടാം. കൃത്യമായ ചികിത്സയെടുത്ത് ഇത് മാറ്റിയില്ലെങ്കിൽ അണുബാധ വളരെയധികം നാൾ മാറാതെ തുടരാം. ആന്റിഫംഗൽ ലേപനങ്ങൾ, ആന്റിഫംഗൽ ഗുളികകൾ എന്നിവയുടെ സംയോജിത ഉപയോഗത്തിലൂടെ 1.5 മാസത്തെ ചികിത്സ കൊണ്ട് ഇത് മാറ്റാൻ സാധിക്കും. എന്നാൽ അസുഖം മാറിയതിനു ശേഷവും മടക്കുകളിൽ ഈർപ്പം കുറയ്ക്കുന്ന ആന്റിഫംഗൽ പൗഡറുകളും വ്യക്തി ശുചിത്വ ശീലങ്ങളും തുടർന്നു പോകേണ്ടതായുണ്ട്. അടിവസ്ത്രങ്ങൾ ദിവസം മാറ്റുകയും ഇറുക്കമുള്ള വസ്ത്രങ്ങൾ അധിക സമയം ധരിക്കുന്നത് ഒഴിവാക്കുകയും വേണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് വിയർപ്പ് തങ്ങി നിൽക്കാതിരിക്കാൻ ഉത്തമം. തുടയിടുക്കുകളിൽ ഉണ്ടാവുന്ന മറ്റൊരു അണുബാധയാണ് കാൻഡിഡിയാസിസ് എന്ന പൂപ്പൽ ബാധ. ഇത് പ്രമേഹ രോഗികളിലും കൂടുതൽ വിയർക്കുന്നവരിലും ഈർപ്പമുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരിലും തുടയിടുക്കുകളിലും കക്ഷത്തിലും വിരലുകൾക്കിട.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് ദോഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhanam 90.4 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: രാഷ്ട്രപതി സി പി രാധാകൃഷ്ണന് ഊഷ്മള സ്വീകരണം. മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ സദൈവ് അടലിൽ പുഷ്പാർച്ചന നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജസ്ഥാൻ 6000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. ഓണത്തെ വരവേറ്റ് മലയാളക്കര. തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തുടർച്ചയായി രണ്ടാം തവണയും ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. വാർത്തകൾ വിശദമായി. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകളെ ആദരിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരണം. ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ മന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ദരിദ്രരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരീക്ഷാ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനുള്ള വിപ്ലവകരമായ ചുവടുവയ്പ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ ആശംസകൾ അറിയിച്ച ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനോടും പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇസ്രായേലുമായുള്ള സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജെറുസലേമിലെ കോഡ്സ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഇന്ത്യ ഇസ്രായേൽ സൌഹൃദ പാലം ത്രിവർണ പതാകയുടെ നിറങ്ങളിൽ അലങ്കൃതമായി. ഇതിന്റെ ദൃശ്യം ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമമായ എക്സിൽ പങ്കിട്ടു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉറച്ച പ്രതീകമാണ് ഇത് തെളിയിക്കുന്നതെന്ന് എംബസി അറിയിച്ചു. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ് തിരങ്ക ആഗോള റിലേ പരിപാടി സമാപിച്ചു. ഇതാദ്യമായാണ് വിവിധ സമയ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഇത്തരമൊരു സംരംഭം സംഘടിപ്പിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഫിജിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ആരംഭിച്ച സൂര്യപഥ് തിരങ്കാറിലെ ലോകമെമ്പാടും ഇന്ത്യൻ ദേശീയ പതാകയുടെ ചൈതന്യം പകർന്നു നൽകി. സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് റിലേ സമാപിച്ചത്. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തെയും റിലേ അടയാളപ്പെടുത്തി. 54 രാജ്യങ്ങളിലൂടെയാണ് സൂര്യപഥ് തിരങ്കാറിലെ കടന്നുപോയത്. ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യയുടെ സുഹൃത് രാജ്യങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 2 തമിഴ്നാട് സന്ദർശനത്തിന് തുടക്കമായി. ചെന്നൈ വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണം നൽകി. ഇന്നും നാളെയുമായി ചെന്നൈ, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ അക്കാദമിക് അനുസ്മരണ സാഹിത്യ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. വാജ്പേയിയുടെ സമാധി സ്ഥലമായ ന്യൂഡൽഹിയിലെ സദൈവ് അടലിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങിയവരും വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. 2015 രാജ്യം ഭാരത രത്ന പുരസ്കാരം നൽകി ആദരിച്ച വാജ്പേയി 2018 ഓഗസ്റ്റ് 16 വിടവാങ്ങിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജസ്ഥാനിലെ അൽവാർ സരസ് ഡയറി കോംപ്ലക്സിൽ പുതിയ ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കും. രാജസ്ഥാനിലെ 17 ജില്ലകളിലായി 6262 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും ഇതോടൊപ്പം ഓൺലൈനായി അദ്ദേഹം നിർവഹിക്കും. റോസ്ഗാർ ഉത്സവിന്റെ ഭാഗമായി പുതുതായി നിയമിതരായ 10,500 ഉദ്യോഗസ്ഥർക്ക് നിയമന ഉത്തരവുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. യോഗത്തിന് മുന്നോടിയായി പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പിന്റെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ നടക്കും. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന UGC നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കായുള്ള താൽക്കാലിക ഉത്തരസൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഇത് സംബന്ധിച്ച പരാതികൾ ഔദ്യോഗിക UGC നെറ്റ് പോർട്ടൽ വഴി ഈ മാസം 18 വരെ അറിയിക്കാവുന്നതാണ്. ഓരോ ചോദ്യത്തിനും 200 പ്രോസസിംഗ് ഫീസ് ബാധകമായിരിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി സമിതിയെ നിയോഗിച്ചതായും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ഒരുക്കിയ അത്തംനഗറിൽ രാവിലെ അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. ചലച്ചിത്ര താരം ജഗദീഷ് വിശിഷ്ട അതിഥിയായി. 2000 കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. ഗാലയിൽ ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 കളി മഴമൂലം വൈകുന്നു. ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ 1 കളി നിർത്തുമ്പോൾ 2 288 റൺസ് എന്ന നിലയിലാണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് നാളെ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 2009 പതിപ്പിന് ശേഷം ഇന്ത്യ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇത് 2 തവണയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 23 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യൻ PV സിന്ധു ഇന്ത്യയ്ക്കായി കളത്തിലിറങ്ങും. ജപ്പാൻ ഓപ്പൺ നേടിയതിനു ശേഷം 6 ലോക ചാമ്പ്യൻഷിപ്പ് മെഡലാണ് PV സിന്ധു ലക്ഷ്യമിടുന്നത്. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ. യുവതാരം ആയുഷ് ഷെട്ടി, പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായി രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി, വനിതാ ഡബിൾസ് സഖ്യമായ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് എന്നിവരും ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയാണ്. ലോക ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യ ഇതുവരെ മെഡൽ നേടിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തുടർച്ചയായി 2 ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. ഫ്രാൻസിലെ പാരീസിൽ നടന്ന മത്സരത്തിൽ ബെലാറഷ്യൻ താരം ഡെനിസ് ലസാവയിനെ 2-0 എന്ന സ്കോറിന് കാൾസൺ പരാജയപ്പെടുത്തി. ഓണാഘോഷത്തിന്റെ മറവിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തൂഫാൻ ഐ ഉടൻ ആരംഭിക്കുമെന്നും ഈ നിരീക്ഷണ സംവിധാനം വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി മാഫിയയ്ക്ക് വളരാനാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. രാജ്യത്തെ ചെറുകിട നികുതിദായകരുടെ വിദേശ ആസ്തികൾ വെളിപ്പെടുത്തൽ പദ്ധതി നിയമങ്ങൾ 2026 പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഈ പദ്ധതി പ്രകാരം ചെറുകിട നികുതിദായകർക്ക് അവരുടെ വിദേശ ആസ്തികൾ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തുന്നതിനുള്ള അവസാന തീയതി ഈ വർഷം December 31. ഈ തീയതിക്ക് ശേഷം വെളിപ്പെടുത്തലുകൾ സമർപ്പിക്കാൻ കഴിയില്ല. 2026 ധനകാര്യ നിയമത്തിന്റെ 4 അടങ്ങിയിരിക്കുന്ന ഒറ്റത്തവണ സ്വമേധയാ വെളിപ്പെടുത്തൽ പദ്ധതി പ്രകാരമാണ് നടപടി. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശ്രീരാമകൃഷ്ണൻ മതത്തെ വെറും വിശ്വാസമാക്കി മാത്രമല്ല സേവനത്തിനും മനുഷ്യക്ഷേമത്തിനുമുള്ള ഒരു മാധ്യമമാക്കി മാറ്റിയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷയിൽ പ്രളയം തുടരുന്നു. തരാണി നദിയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജാജ്പൂർ ജില്ലയിലെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഭദ്രക് ജില്ലയിൽ ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. അതിനിടെ സലാണ്ടി, ഗൻഗുട്ടി, കൊച്ചില നദികളിൽ ജലനിരപ്പ് ഉയർന്നുവരുന്നത് ഭദ്രകിൽ വെള്ളപ്പൊക്ക ഭീഷണി വർദ്ധിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്

0: ഊഷ്മള സ്വീകരണം. മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ സദൈവ് അടലിൽ പുഷ്പാർച്ചന നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജസ്ഥാനിൽ 6,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. ഓണത്തെ വരവേറ്റ് മലയാളക്കര. തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തുടർച്ചയായി 2ാം തവണയും ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, സമയം ഇപ്പോൾ 1:18.
2: ആവണിപ്പൊന്നു ഞാൻ.

0: ചാനലിൽ ഇന്ന് ഓണ ഓർമ്മകളും പാട്ടുകളുമായി എത്തുന്നത് ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗ്.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really? We can grow together.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അത്തദിന ആശംസകൾ. ഞാൻ പാർവതി പ്രസാദ്. ഇന്ന് അത്തദിനത്തിൽ സദ്യയുടെ പ്രധാന ഘടകമായ ഇഞ്ചിക്കറിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓണസദ്യയിൽ മധുരം, പുളി, എരിവ് എന്നിവയുടെ മനോഹരമായ സന്തുലിത രുചി നൽകുന്ന വിഭവമാണ് ഇഞ്ചിക്കറി, അല്ലെങ്കിൽ പുളിയിഞ്ചി. ഇത് ദഹനത്തിന് സഹായിക്കുന്നതിനാൽ സദ്യയിലെ അനിവാര്യ വിഭവമായി കണക്കാക്കപ്പെടുന്നു. ഇഞ്ചിക്കറി തയ്യാറാക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണേ, മീഡിയം ടു ലോ ഫ്ലെയിം തീയിൽ മാത്രമേ ഇഞ്ചിക്കറി പാചകം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ തുടങ്ങിയാലോ ഇഞ്ചിക്കറിയുടെ രുചിയിലേക്ക്. കഴുകി വൃത്തിയാക്കിയ ഇഞ്ചി വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത ഇഞ്ചി വെളിച്ചെണ്ണയിൽ നന്നായി വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് വറുത്തെടുക്കാതെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ പാടുള്ളൂ. തണുത്തതിനു ശേഷം വറുത്ത ഇഞ്ചി പൊടിച്ചെടുത്ത് മാറ്റിവെക്കുക. ഇഞ്ചി വറുത്തുകോരിയ അതേ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൽ മുളക്, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി എന്നിവ വഴറ്റുക. അതിലേക്ക് മുളകുപൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുക. എല്ലാ പൊടികളും നേരത്തെ തന്നെ തയ്യാറാക്കി എടുത്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടികൾ ചേർത്തിളക്കിയതിലേക്ക് വറുത്ത് പൊടിച്ച ഇഞ്ചി ചേർക്കാം. അതിലേക്ക് പുളിവെള്ളം ചേർത്ത് നന്നായി തിളപ്പിക്കുക. ശേഷം ശർക്കര, ഉപ്പ് ചേർത്ത് കുറുകുന്നതുവരെ വേവിക്കുക. അവസാനം വളരെ കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കറി വാങ്ങി വെക്കാം. ഇഞ്ചിക്കറിക്ക് ഒരു പ്രധാന ടിപ്പുണ്ടേ, ഒരു ദിവസം മുമ്പ് തയ്യാറാക്കി വെച്ചാൽ രുചി കൂടുതൽ മികച്ചതാകും. അപ്പോൾ എല്ലാവരും ഇഞ്ചിക്കറിയൊക്കെ റെഡിയാക്കാൻ ഒരുങ്ങിക്കോളൂ. നാളെ അടുത്ത ഓണ വിഭവവുമായി കാണാം. ദിസ് ഇസ് മീ സൈനിങ് ഓഫ്, പാർവതി പ്രസാദ്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

Music with Radio Santhanam 90.4 FM. ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം എല്ലാം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30.

കേരളത്തിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാറ്റിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ശരീരത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ജംഗ്ഷൻ.

0: ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
8: Radio Santhanam 90.4 FM il ippol kelkam Miyama Veedi. Tayaraki avadhirippikkunnathu ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
9: റേഡിയോ സ്വാന്തനം 90.4 FM ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമുക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലികാവകാശങ്ങളിൽ ആദ്യത്തേതായ സമത്വത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇക്വാളിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 14 മുതൽ 18 വരെ അനുച്ഛേദത്തിലെ Article 15 സംബന്ധിക്കുന്ന സംക്ഷിപ്ത വിവരണമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനങ്ങളുടെ നിരോധനത്തെക്കുറിച്ചാണ് അനുച്ഛേദം 15 ഉറപ്പു നൽകുന്നത്. മതം, വർഗം, ജാതി, ലിംഗം, ആൺപെൺ ട്രാൻസ്ജെൻഡർ ഭേദമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ജനനസ്ഥലം എന്നീ 5 ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം കാരണമാക്കി രാഷ്ട്രം ഒരു പൗരനോടും വിവേചനം കാണിക്കുവാൻ പാടുള്ളതല്ല. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്, ഇതാണ് വിവേചനത്തിനെതിരെയുള്ള നമ്മുടെ മൗലിക അവകാശത്തിന്റെ കാതൽ. അതേപോലെ തന്നെ പൂർണമായോ ഭാഗികമായോ രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് നിർമ്മിച്ച് സംരക്ഷിക്കുന്നതും പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി സമർപ്പിച്ചിട്ടുള്ളതുമായ കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, നിരത്തുകൾ, പൊതുവിശ്രമസ്ഥലങ്ങൾ എന്നിവയുടെ ഉപയോഗം സംബന്ധിച്ചും യാതൊരുവിധ വിവേചനങ്ങളും ഉപാധികളും പാടില്ല എന്ന് Article 15 നിഷ്കർഷിക്കുന്നു. രാഷ്ട്രത്തിന് നൽകുന്ന കർശന നിർദ്ദേശമായാണ് Article 15 മൗലികാവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിൽ അല്ലാത്ത പൊതുവിടങ്ങളിലും ജാതി, മത, വർഗ, ലിംഗ, ജനനസ്ഥലം കാരണമാക്കിയുള്ള വിവേചനം പാടില്ല എന്ന് Article 15 നിഷ്കർഷിക്കുന്നുണ്ട്. അതായത് പൊതുവിടങ്ങളിലുള്ള കടകൾ, പൊതുഭോജനശാലകൾ, ഹോട്ടലുകൾ, പൊതുവിനോദ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ പ്രവേശനത്തിനും ഉപയോഗത്തിനും ഇത്തരം വിവേചനങ്ങൾ പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. പൊതു ഇടങ്ങളിലുള്ള കടകളിലെ പ്രവേശനത്തിനും പൊതു കിണറുകളിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനുമൊക്കെ ജാതി, മത, വർഗ വ്യത്യാസങ്ങളുടെ പേരിൽ വിവേചനം പാടില്ല എന്ന മൗലികാവകാശം പുതുതലമുറയിൽപ്പെട്ടവർക്ക് അത്ഭുതവും അമ്പരപ്പും സൃഷ്ടിച്ചേക്കാം. നമ്മുടെ വ്യവസ്ഥിതിയിൽ നിലനിന്ന കടുത്ത അനാചാരങ്ങളിലേക്കും അതിനെതിരായി നടന്ന ഐതിഹാസിക ചെറുത്തുനിൽപ്പുകളിലേക്കും അതുവഴി നേടിയെടുത്ത ആത്യന്തിക

0: മായ വിജയത്തിലേക്കുമുള്ള ചൂണ്ടുപലകയാണ് ആർട്ടിക്കിൾ 15. ഭരണഘടന നിലവിൽ വന്ന് 74 വർഷങ്ങൾക്കിപ്പുറം ഇത്തരം ഇരുണ്ട യാഥാർത്ഥ്യങ്ങളെ അനുസ്മരിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട കവി കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയിൽ ദാഹം കൊണ്ടും നാവു വരണ്ട ഉന്നത ജാതിയിൽപ്പെട്ട ശ്രേഷ്ഠനായ ആര്യൻ അന്നത്തെ നീചജാതിയിൽ പിറന്ന ഒരു സ്ത്രീയോട് കുടിക്കാനായി ജലം ചോദിക്കുന്നു. ദാഹിക്കുന്നു ഭഗിനി, കൃപാരസ മോഹനം കുളിർ തണ്ണീര് താശുനീ ഓമലേ തരൂ. ഇത് കേട്ട അമ്പരന്ന മനോഹരിയായ ആ സ്ത്രീ ഭയത്തോടുകൂടി തിരികെ ചോദിക്കുന്നത്, അല്ലലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതു. നീചനാരിഴൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴും ആര്യന്മാർ. ഉന്നതകുലജാതനായ ശ്രേഷ്ഠനായ ആര്യന്റെ മറുപടി ഇതായിരുന്നു, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ, നാവു വരണ്ട ഹോ, ഭീതി വേണ്ട, തരിക തനിക്കു നീ. ഈ വരികൾ കഴിഞ്ഞുപോയ ഇരുണ്ട കാലഘട്ടത്തിലെ കൊടും വിവേചനങ്ങളെക്കുറിച്ച് വരച്ചിട്ടിരിക്കുന്ന ഒരു നേർചിത്രമാണ്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 15 തന്നെ തിരികെ വരാം. വിവേചനങ്ങൾ നിരോധിക്കുമ്പോഴും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ആർട്ടിക്കിൾ 15 രാഷ്ട്രത്തെ വിലക്കുന്നില്ല. ആ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 1, സ്ത്രീകളും കുട്ടികളും. 2, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺസ്, അതായത് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ പൗരന്മാർ. ഇതിലെ 3 വിഭാഗം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളാണ് 3. ഇതിൽ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ രാഷ്ട്രത്തിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. ഉദാഹരണത്തിന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ത്രീകൾക്കുള്ള സംവരണം, റെയിൽ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത മേഖലയിൽ സ്ത്രീകൾക്കുള്ള പ്രത്യേക യാത്രാ സൗകര്യം, 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഒക്കെയും ഇതിനുദാഹരണമാണ്. ഇനിയും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലെ പൗരന്മാർക്കും പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങൾക്കും ലഭ്യമായിട്ടുള്ള ആനുകൂല്യം പരിഗണിക്കാം. വിദ്യാഭ്യാസ അവസരങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ സ്റ്റേറ്റിന് അനുവാദം നൽകുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 15(4) ആർട്ടിക്കിൾ 15(5). ഇതനുസരിച്ച് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ പൗരന്മാർക്കും പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമല്ല സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന് നിയമം അനുശാസിക്കുന്നു. സ്വകാര്യ മേഖലയിൽ സർക്കാരിന്റെ ധനസഹായം കൈപ്പറ്റുന്നതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ധനസഹായം ലഭിക്കാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അഥവാ സ്വീകരിക്കാത്ത സ്ഥാപനങ്ങളും, എയ്ഡഡ് ആൻഡ് അൺഎയ്ഡഡ്, ഈ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം നൽകാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സർക്കാർ സാമ്പത്തിക സഹായം ലഭിക്കുന്നതും ലഭിക്കാത്തതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും SC/ST വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ സംവരണം നൽകുന്നതിൽ നിന്ന് ഭരണഘടന ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 3 വിഭാഗത്തെ കൂടി ഭരണഘടന ഭേദഗതി വഴി വിദ്യാഭ്യാസ സംവരണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം അഥവാ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, EWS എന്നറിയപ്പെടും. ന്യൂനപക്ഷങ്ങളുടെ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ EWS വിഭാഗത്തിന് 10% സംവരണം ഉറപ്പിക്കുന്നതാണ് ഈ ഭരണഘടനാ ഭേദഗതി. 2019 103 ഭരണഘടനാ ഭേദഗതിയുടെ ഗുണഭോക്താക്കൾ മുന്നോക്ക ജാതികളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്. ആർട്ടിക്കിൾ 15(5) EWS സംവരണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജാൻഹിത് അഭിയാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പ്രശസ്തമായ കേസിലെ വിധിന്യായത്തിൽ 103 ഭരണഘടനാ ഭേദഗതിയിലൂടെ EWS വിഭാഗത്തിന് നൽകിയ 10% സംവരണ ആനുകൂല്യം ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിന് എതിരല്ല എന്നും നിലവിൽ സംവരണം ലഭ്യമായിട്ടുള്ള വിഭാഗങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതല്ല എന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. മറ്റൊരു പ്രസക്തമായ വിധിന്യായം DP ജോഷി വേഴ്സസ് മധ്യഭാരത് എന്നതാണ്. ഈ കേസിലെ പ്രസിദ്ധമായ വിധിന്യായം അനുസരിച്ച് ജനനസ്ഥലം കാരണമാക്കിയുള്ള വിവേചനം എന്നാൽ താമസസ്ഥലം കാരണമാക്കിയുള്ള വിവേചനം അല്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയുണ്ടായി. അതായത് പ്ലേസ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് റെസിഡൻസും പരിഗണിക്കുമ്പോൾ ആർട്ടിക്കിൾ 15 അനുശാസിക്കുന്ന വിവേചനത്തിന്റെ പരിധിയിൽ പ്ലേസ് ഓഫ് ബർത്ത് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ തീരുമാനം. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയുടെ ആദ്യത്തെ ഭേദഗതി 1952 നടത്തുകയുണ്ടായി. സ്റ്റേറ്റ് ഓഫ് മദ്രാസ് വേഴ്സസ് ചെമ്പകം ദൊരൈരാജൻ എന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന സംവരണം SC ST OBC വിഭാഗങ്ങളുടെ മൗലികാവകാശമായി മാറിയത് ആദ്യ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ Article 15 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ടെന്ന് മനസ്സിലായല്ലോ. സമത്വത്തിന്റെയും വിവേചനമില്ലായ്മയുടെയും പ്രതിബദ്ധതയാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്. സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പൗരന്മാർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകുന്ന സംവരണത്തിലൂടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പ്രത്യേക വ്യവസ്ഥിതികളിലൂടെയും Article 15 ഇപ്പോഴും ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ പരിസരത്തെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. Article 15 സംബന്ധിക്കുന്ന സംക്ഷിപ്ത വിവരണം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഈ പ്രതിപാദ്യം ശ്രവിച്ച റേഡിയോ സ്വാന്തനം എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നന്ദി.
1: റേഡിയോ സ്വാന്തനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് അത്തം. നാടൊട്ടുക്കും പൊന്നോണത്തിന്റെ വരവറിയിക്കുന്ന പൂക്കളുടെയും സന്തോഷത്തിന്റെയും ആഹ്ലാദ നാളുകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇനി വരുന്ന 10 ദിവസങ്ങൾ നമ്മൾ ആഘോഷത്തിമിർപ്പിലാണ്. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ കാത്തിരിപ്പിന്റെ മനോഹരമായ ദിനങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും ചുവടുവെക്കുകയാണ്. അത്തം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അത്തപ്പൂക്കളം തന്നെയാണ്. ഇന്ന് ചെറിയ പൂക്കളത്തോടെ തുടക്കം, പിന്നീടുള്ള ഓരോ ദിവസവും പൂക്കളം വലുതാകും, നിറങ്ങൾ കൂടും. അങ്ങനെ 10 ദിവസം കൊണ്ട് ഒരു വലിയ ഓണപ്പൂക്കളം പൂർത്തിയാകും. അത്തപ്പൂക്കളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വലിപ്പത്തിലല്ല. ഒരു പൂവ് കൊണ്ടുവരുന്ന കുട്ടിയും അത് പൂക്കളത്തിൽ ചേർക്കുന്ന അമ്മയും അരികിലിരുന്ന് നോക്കുന്ന മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും ചേരുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്തം ഒരു ദിവസം മാത്രമല്ല, ഓണം വരുന്നുവെന്ന് നമ്മുടെ മനസ്സിനോട് പതുക്കെ നമ്മൾ തന്നെ പറയുന്ന ദിവസമാണ്. അങ്ങനെ അത്തത്തിൽ നിന്നും തിരുവോണത്തിലേക്ക് പൂക്കളും പാട്ടുകളും ഓർമ്മകളും സ്നേഹവും ചേർന്ന് നമ്മുടെ ഓണയാത്ര ഇന്നു മുതൽ തുടങ്ങുകയാണ്. പ്രവാസികളായാലും നാട്ടിലുള്ളവരായാലും ഓരോ മലയാളിയുടെ ഉള്ളിലും ഓർമ്മകളുടെ മനോഹരമായ ഒരു പൂക്കളം വിരിയുന്ന ദിനം ഈ പൊന്നോണക്കാലം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അത്തം ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് അത്തം. നാടൊട്ടുക്കും പൊന്നോണത്തിന്റെ വരവറിയിക്കുന്ന പൂക്കളുടെയും സന്തോഷത്തിന്റെയും ആഹ്ലാദ നാളുകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇനി വരുന്ന 10 ദിവസങ്ങൾ നമ്മൾ ആഘോഷത്തിമിർപ്പിലാണ്. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ കാത്തിരിപ്പിന്റെ മനോഹരമായ ദിനങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും ചുവടുവെക്കുകയാണ്. അത്തം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അത്തപ്പൂക്കളം തന്നെയാണ്. ഇന്ന് ചെറിയ പൂക്കളത്തോടെ തുടക്കം, പിന്നീടുള്ള ഓരോ ദിവസവും പൂക്കളം വലുതാകും, നിറങ്ങൾ കൂടും. അങ്ങനെ 10 ദിവസം കൊണ്ട് ഒരു വലിയ ഓണപ്പൂക്കളം പൂർത്തിയാകും. അത്തപ്പൂക്കളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വലിപ്പത്തിലല്ല. ഒരു പൂവ് കൊണ്ടുവരുന്ന കുട്ടിയും അത് പൂക്കളത്തിൽ ചേർക്കുന്ന അമ്മയും അരികിലിരുന്ന് നോക്കുന്ന മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും ചേരുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്തം ഒരു ദിവസം മാത്രമല്ല, ഓണം വരുന്നു എന്ന് നമ്മുടെ മനസ്സിനോട് പതുക്കെ നമ്മൾ തന്നെ പറയുന്ന ദിവസമാണ്. അങ്ങനെ അത്തത്തിൽ നിന്നും തിരുവോണത്തിലേക്ക് പൂക്കളും പാട്ടുകളും ഓർമ്മകളും സ്നേഹവും ചേർന്ന് നമ്മുടെ ഓണയാത്ര ഇന്നു മുതൽ തുടങ്ങുകയാണ്. പ്രവാസികളായാലും നാട്ടിലുള്ളവരായാലും ഓരോ മലയാളിയുടെ ഉള്ളിലും ഓർമ്മകളുടെ മനോഹരമായ ഒരു പൂക്കളം വിരിയുന്ന ദിനം. ഈ പൊന്നോണക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അത്തം ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
9: എന്താണല്ലേ, ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
10: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഇൻട്രിക്കോ അവതരിപ്പിക്കുന്ന തമിഴ് ഗാന വിശേഷങ്ങളുടെ കാറ്റിൽ ഒരു ഗീതം.
11: இன்றைக்கோ வழங்கும் காற்றில் ஒரு கீதம் நிகழ்ச்சிக்கு உங்களை அன்போடு வரவேற்கிறேன். இன்னைக்கு எனக்கு மட்டும் இல்ல, உங்க எல்லாருக்கும் பிடிச்ச ஒரு பிரபலத்தை பத்தி தான் பேச போறோம், அவரை பத்தி தான் தெரிஞ்சுக்க போறோம். தமிழ் திரையுலகில் இவருடைய பெயர் இல்லாம, இவருடைய பங்களிப்பு இல்லாம, இவருடைய படைப்புகள் இல்லாம, இவரால் உருவாக்கப்பட்ட நட்சத்திரங்கள் இல்லாம அவ்வளவு எளிதா கடந்து விட முடியாது. கோலிவுட் உடைய பல்கலைக்கழகம்னு அழைக்கப்படுற AVM நிறுவனத்தால உருவாக்கப்பட்ட தமிழ்

0: കാറ്റിൽ ഒരു ഗീതത്തിൽ ഇനി ഒരു ഇടവേള.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരിച്ചു വരാം. ഇൻട്രിക്കോ അവതരിപ്പിക്കുന്ന കാറ്റിൽ ഒരു ഗീതം.
2: ഇൻട്രിക്കോ വഴങ്ങും കാറ്റിൽ ഒരു ഗീതം നിഘഷി കേട്ടിട്ടിരിക്കീങ്க. വി സി ഗുഗനാഥൻ അവരുടെ തയ്യാറെടുപ്പില് ജയശങ്കർ മുത്തുരാമൻ നടിച്ച കണിമുത്തു പാപ്പ അപ്പിന്ര പടത്തെ ഇയക്ക എസ് പി മുത്തുരാമൻ അവർക്ക് വായ്പ കിടച്ചത്. പടം വെളിവന്ന് 75 നാൾ വെറ്റികരമാ ഓടിച്ചു. ഇന്ന് വെറ്റിയെ തുടർന്ന് 1973-75 വരയ്ക്കും വി സി ഗുഗനാഥൻ അവരുടെ തയ്യാറെടുപ്പില് വന്ന പെത്തമണം പിത്ത്, കാശി യാത്രൈ, അൻപു തങ്കൈ, ദൈവ കുഴന്തൈ ഇന്ന പടങ്ങളെല്ലാം എസ് പി മുത്തുരാമൻ അവർ ഇയക്കിനാറ്. മിനിമം ഗ്യാരണ്ടി റിട്ടേൺ ഡയറക്ടർ അപ്പിന്ന് അന്ത കാലത്തിലേ എസ് പി മുത്തുരാമൻ അവർ അഴിക്കപ്പെട്ടാർ. ഉങ്ങ എല്ലാവർക്കും തെരഞ്ഞെടുക്കും നമ്മ സൂപ്പർ സ്റ്റാർ രജനികാന്ത് അവർ വച്ച് 25 പടങ്ങൾ ഇയക്കിയ ഒരേ ഇയക്കുനർ എസ് പി മുത്തുരാമൻ അവർ. ഇയക്കുനർ സിഗരം കെ ബാലചന്ദർ അവർ കൂടെ ഒരു മുറ ரொம்ப பெருமையா சொன்னார். என்ன சொன்னார்னா, ரஜினி எனும் வைரத்தை கண்டெடுத்தது நானா இருக்கலாம், ஆனா அதை பட்ட தீட்டியது இயக்குனர் எஸ் பி முத்துராமன் தான் அப்படின்னு சொல்லியிருக்காரு. அது மட்டும் இல்லாம நம்ம உலக நாயகன் கமல்ஹாசன் அவர்களை வச்சு 10 படங்கள் இயக்கியிருக்காரு. இப்படி தயாரிப்பாளர்களுடைய இயக்குனர், நடிகர்களுடைய இயக்குனர், ரசிகர்களுடைய இயக்குனர் அப்படின்னு பேர் வாங்கினாலும் அவருடைய கேரக்டர் எப்பவுமே எதுக்குமே அலட்டிக்காம ரொம்ப அமைதியா கேஷுவலா இருப்பாரு. அவருடைய பிறந்த நாள் கொண்டாட்டத்தோட இப்போ ரிஷி மூலம் திரைப்படத்திலிருந்து கண்ணதாசன் அவர்களுடைய வரிகளில், இசைஞானி இளையராஜா அவர்களுடைய இசையில், பி சுஷீலா, டி எம் சவுந்தரராஜன் அவர்களின் குரலில் நேரம் இது பாடலை கேட்கலாமா?

0: இவ்வளவு மணி நேரம் இன்றைக்கோ வழங்கிய காற்றில் ஒரு கீதம் கேட்டீங்க. மற்றும் ஒரு சிறப்பான நிகழ்ச்சியில மீண்டும் சந்திக்கலாம். நன்றி, வணக்கம்.
1: ஸ்ரோதாக்கள் இதுவரை கேட்டது ரேடியோ சாந்திரன் 90.4 FM இன்றைக்கோ அவதரிப்பிச்ச தமிழ் கான விசேஷங்களுடைய காற்றில் ஒரு கீதம். தொடர்ந்தும் கேட்டுக்கொண்டே இருக்கு ரேடியோ சாந்துனம் 90.4 FM.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
8: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും

0: ജോയാലുക ിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന്

അത്തം നാടൊട്ടുക്കും പൊന്നോണത്തിന്റെ വരവറിയിക്കുന്ന പൂക്കളുടെയും സന്തോഷത്തിന്റെയും ആഹ്ലാദ നാളുകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇനി വരുന്ന 10 ദിവസങ്ങൾ നമ്മൾ ആഘോഷത്തിമിർപ്പിലാണ്. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ കാത്തിരിപ്പിന്റെ മനോഹരമായ ദിനങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും ചുവടുവെക്കുകയാണ്. അത്തം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അത്തപ്പൂക്കളം തന്നെയാണ്. ഇന്ന് ചെറിയ പൂക്കളത്തോടെ തുടക്കം, പിന്നീടുള്ള ഓരോ ദിവസവും പൂക്കളം വലുതാകും, നിറങ്ങൾ കൂടും. അങ്ങനെ 10 ദിവസം കൊണ്ട് ഒരു വലിയ ഓണപ്പൂക്കളം പൂർത്തിയാകും. അത്തപ്പൂക്കളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വലിപ്പത്തിലല്ല. ഒരു പൂവ് കൊണ്ടുവരുന്ന കുട്ടിയും അത് പൂക്കളത്തിൽ ചേർക്കുന്ന അമ്മയും അരികിലിരുന്ന് നോക്കുന്ന മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും ചേരുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്തം ഒരു ദിവസം മാത്രമല്ല, ഓണം വരുന്നുവെന്ന് നമ്മുടെ മനസ്സിനോട് പതുക്കെ നമ്മൾ തന്നെ പറയുന്ന ദിവസമാണ്. അങ്ങനെ അത്തത്തിൽ നിന്നും തിരുവോണത്തിലേക്ക് പൂക്കളും പാട്ടുകളും ഓർമ്മകളും സ്നേഹവും ചേർന്ന് നമ്മുടെ ഓണയാത്ര ഇന്നു മുതൽ തുടങ്ങുകയാണ്. പ്രവാസികളായാലും നാട്ടിലുള്ളവരായാലും ഓരോ മലയാളിയുടെ ഉള്ളിലും ഓർമ്മകളുടെ മനോഹരമായ ഒരു പൂക്കളം വിരിയുന്ന ദിനം ഈ പൊന്നോണക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അത്തം ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. വടക്കു നോക്കി യന്ത്രം. 1989 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് വടക്കു നോക്കി യന്ത്രം. ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംവിധാനം എന്നിവ നിർവഹിച്ചതും പ്രധാന കഥാപാത്രമായ തളത്തിൽ ദിനേശനെ അവതരിപ്പിച്ചതും ശ്രീനിവാസനാണ്. തളത്തിൽ ദിനേശൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ അപകർഷതാബോധം മൂലം അയാളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. മികച്ച സിനിമ, ജോൺസൺ മാസ്റ്റർ മികച്ച സംഗീത സംവിധായകൻ, MG ശ്രീകുമാർ മികച്ച പിന്നണി ഗായകൻ എന്നീ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഈ ചിത്രം നേടി. എന്ന് മാത്രമല്ല, ഈ ജനപ്രിയ ചിത്രം നിരവധി തെന്നിന്ത്യൻ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. കൈതപ്രം തിരുമേനിയുടെ വരികൾ, ജോൺസൺ മാസ്റ്ററുടെ സംഗീതം, MG ശ്രീകുമാറിന്റെ ആലാപനം. ആ ഗാനം കേട്ടുവരാം.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഇലഞ്ഞിപ്പൂക്കൾ കഥ തിരക്കഥ സംഭാഷണം നിർവഹിച്ചത് ഇഗ്നേഷ്യസ് കലയന്താനിയാണ്. സംവിധാനം സന്ധ്യാമോഹൻ. 1986 ചിത്രം തിയേറ്ററുകളിലെത്തിയത്. മുകേഷ്, രതീഷ്, ശങ്കർ, ലിസി, സന്ധ്യ, രാജലക്ഷ്മി എന്നിവരാണ് അഭിനേതാക്കൾ. സ്കൂൾ അധ്യാപികയായ സുമിത്രയെ സീനിയർ കോളേജ് അധ്യാപകൻ അശ്ലീല ഫോട്ടോകൾ കാണിച്ചു ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അയാളെ കാണാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. ബ്ലാക്ക്മെയിലർ കൊല്ലപ്പെടുന്നു. നായിക സംശയത്തിന്റെ നിഴലിലാകുന്നു. ഇത് പരസ്പരം ബന്ധപ്പെട്ട ബന്ധങ്ങളുടെയും നിഗൂഢതകളുടെയും ചുരുളഴിയിക്കുന്നതിലേക്ക് നയിക്കുന്നു. മധു ആലപ്പുഴയുടെ വരികൾക്ക് കണ്ണൂർ രാജൻ മാസ്റ്ററുടെ ഉത്തമ സംഗീതം. കെ ചിത്ര എന്ന അനുഗ്രഹീത ഗായികയുടെ ആലാപനം.

0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: ആശാൻ ജോൺ പോൾ ജോർജ് രചനയും സംവിധാനവും നിർവഹിച്ച് 2026 പുറത്തിറങ്ങിയ ഒരു മലയാള ഭാഷാ ഹാസ്യ നാടക ചിത്രമാണ് ആശാൻ. ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ, അബിൻ ബിനോ, മൃദുൽ സി എം, ഷോഭി തിലകൻ, കുടശനാട് കനകം തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. 160 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം സിനിമാ മേഖലയിലെ യാഥാർത്ഥ്യങ്ങളെ ഹാസ്യരൂപേണ അവതരിപ്പിക്കുന്നു. ഒരു ചലച്ചിത്ര നിർമ്മാതാവാൻ ആഗ്രഹിക്കുന്ന ആനന്ദൻ എന്ന വിഷ്വൽ ഇഫക്റ്റ് കലാകാരന്റെയും ഒരു ഫിലിം ക്രൂ അവന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുടെയും കഥയാണ് ഈ സിനിമ. ഇന്ദ്രൻസിന്റെ മികച്ച അഭിനയം ഈ ചിത്രത്തിന്റെ സവിശേഷതയാണ്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ജോൺ പോൾ ജോർജ് തന്നെയാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. സൂരജ് സന്തോഷ് എന്ന യുവഗായകന്റെ ആലാപനം,

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. 1973 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കഥ പി കേശവദേവിന്റെ ആയിരുന്നു. തിരക്കഥയും സംഭാഷണവും തോപ്പിൽ ഭാസി, സംവിധാനം ബാബു നന്ദൻകോട്, മധു, നന്ദിതാ ബോസ്, സുധീർ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. നന്ദിതാ ബോസിന് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു. മികച്ച ഛായാഗ്രഹൻ അശോക് കുമാർ, മികച്ച ഗാനരചയിതാവ് ONV കുറുപ്പ്, മികച്ച കലാസംവിധാനം സുരേന്ദ്രൻ എന്നിവർ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടി. കൂടാതെ വാണി ജയറാം എന്ന ഗായികയുടെ മലയാള സിനിമയിലെ അരങ്ങേറ്റം ഈ ചിത്രത്തിലൂടെ ആയിരുന്നു. ഈ ചിത്രം അതിന്റെ സംഗീതത്തിന് പേരുകേട്ടതാണ്. സലിൽ ചൗധരി സംഗീതം നൽകി ONV കുറുപ്പ് എഴുതിയ ഐക്കണിക് ഗാനങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ട്. ജാനകിയമ്മ ആലപിച്ച ഈ സിനിമയിലെ ഒരു പ്രശസ്ത നിത്യഹരിത ഗാനം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനം അച്ചാണി ജനറൽ പിക്ചേഴ്സിന്റെ ബാനറിൽ കെ രവീന്ദ്രനാഥൻ നായർ നിർമ്മിച്ച് എ വിൻസെന്റ് സംവിധാനം നിർവഹിച്ച മലയാള ചലച്ചിത്രമാണ് അച്ചാണി. 1973 ജൂലൈ 13 ഈ ചിത്രം പ്രദർശനം തുടങ്ങിയത്. ക്ലാസിക് മലയാള ചലച്ചിത്രമായ അച്ചാണിയുടെ കഥ എഴുതിയത് പ്രശസ്ത നാടകകൃത്തും എഴുത്തുകാരനുമായ കരേക്കുടി നാരായണനാണ്. അദ്ദേഹം എഴുതിയ അതേ പേരിലുള്ള ഒരു തമിഴ് നാടകത്തെ അടിസ്ഥാനമാക്കിയാണ് തോപ്പിൽ ഭാസി ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത്. ഈ സിനിമയുടെ വാണിജ്യ വിജയവും അഭൂതപൂർവമായ സാമൂഹിക നേട്ടങ്ങളും മലയാള സിനിമാ ചരിത്രത്തിൽ വലിയ നാഴികക്കല്ലുകളാണ്. ഈ സിനിമയുടെ നിർമ്മാതാവായ അച്ചാണി രവി കൊല്ലത്തെ കൊയിലോൺ പബ്ലിക് ലൈബ്രറിയുടെ നിർമ്മാണത്തിനായി സിനിമയുടെ ലാഭത്തിൽ നിന്ന് ഏകദേശം 15 ലക്ഷം രൂപ സംഭാവന ചെയ്തു. ജി ദേവരാജൻ മാസ്റ്റർ സംവിധാനം ചെയ്ത് പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് ആലപിച്ച മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു എന്ന ഗാനം മലയാള ചലച്ചിത്ര സംഗീതത്തിലെ നിത്യഹരിത ക്ലാസിക്കുകളിൽ ഒന്നായി തുടരുന്നു.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
7: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
8: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
7: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം.

0: ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 രൂപ, 2nd prize 5,000 രൂപ, 3rd prize 3,000 രൂപ, 4th prize 2,000 രൂപ, 5th prize 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 8121212680.
3: ഗായത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ും
6: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 16. വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായി അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലൂടെ ടെലിഗ്രാഫ് കേബിളുകൾ സ്ഥാപിക്കപ്പെട്ടതും പാകിസ്ഥാൻ ഒരു പ്രത്യേക രാജ്യം ആകണമോ എന്ന എതിർപ്പിൽ കൽക്കട്ടയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വർഗീയ ലഹള നടന്നതും സമസ്ത കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ത്രൈമാസിക ആരംഭിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 16. ഓഗസ്റ്റ് 16 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 16. വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായി അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലൂടെ ടെലിഗ്രാഫ് കേബിളുകൾ സ്ഥാപിക്കപ്പെട്ടത് 1854 ഓഗസ്റ്റ് 16. മുഹമ്മദ് ഇക്ബാൽ രചിച്ച സാരാ ജഹാംസ് അച്ഛ എന്ന ഗാനം ഇത്തിഹാദ് എന്ന ആഴ്ചപ്പതിവിൽ പ്രസിദ്ധീകരിച്ചത് 1904 ഓഗസ്റ്റ് 16. ഒരു പ്രത്യേക രാജ്യം ആകണമോ എന്ന എതിർപ്പിൽ കൽക്കട്ടയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വർഗീയ ലഹള നടന്നത് 1946 ഓഗസ്റ്റ് 16. ഈ വർഗീയ കലാപത്തിൽ 4000 പേരാണ് മരിച്ചത്. ഒ ചന്ദ്രമേനോൻ രചിച്ച ശാരദയുടെ പ്രസിദ്ധീകരണം നടത്തിയത് 1892 ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു. 1932 ഓഗസ്റ്റ് 16 സമസ്ത കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ത്രൈമാസിക ആരംഭിച്ചത്. 1960 ഓഗസ്റ്റ് 16 സൈപ്രസ് UKയിൽ നിന്ന് സ്വതന്ത്രമായത്. 1960 ആധുനിക ആത്മിക ആചാര്യന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ശ്രീരാമ പരമഹംസൻ. അദ്ദേഹം അന്തരിച്ചത് 1886 ഓഗസ്റ്റ് 16. ഗദാധരൻ ചതോപാധ്യായ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പേര്.

0: ഇന്ത്യയുടെ 10-ാമത് പ്രധാനമന്ത്രിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവുമായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 2008 ഓഗസ്റ്റ് 16 അദ്ദേഹം അന്തരിച്ചത്. അടൽ ബിഹാരി വാജ്പേയി 3 തവണയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. സാഹിത്യകാരനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവുമായിരുന്ന സി അച്യുതമേനോൻ അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 2018 ഓഗസ്റ്റ് 16 അദ്ദേഹം അന്തരിച്ചത്. 1969 നവംബർ മുതൽ 1970 ഓഗസ്റ്റ് 1 വരെയും 1970 ഓഗസ്റ്റ് 4 മുതൽ 1977 മാർച്ച് 25 വരെയും അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ, നേരിന്റെ അത്തരം മൊഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് അത്തം. നാടൊട്ടുക്കും പൊന്നോണത്തിന്റെ വരവറിയിക്കുന്ന പൂക്കളുടെയും സന്തോഷത്തിന്റെയും ആഹ്ലാദ നാളുകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇനി വരുന്ന 10 ദിവസങ്ങൾ നമ്മൾ ആഘോഷത്തിമിർപ്പിലാണ്. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ കാത്തിരിപ്പിന്റെ മനോഹരമായ ദിനങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും ചുവടുവയ്ക്കുകയാണ്.

കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അത്തപ്പൂക്കളം തന്നെയാണ്. ഇന്ന് ചെറിയ പൂക്കളത്തോടെ തുടക്കം, പിന്നീടുള്ള ഓരോ ദിവസവും പൂക്കളം വലുതാകും, നിറങ്ങൾ കൂടും. അങ്ങനെ 10 ദിവസം കൊണ്ട് ഒരു വലിയ ഓണപ്പൂക്കളം പൂർത്തിയാകും. അത്തപ്പൂക്കളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വലിപ്പത്തിലല്ല. ഒരു പൂവ് കൊണ്ട്

ചേർന്ന് നമ്മുടെ ഓണയാത്ര ഇന്ന് മുതൽ തുടങ്ങുകയാണ്. പ്രവാസികളായാലും നാട്ടിലുള്ളവരായാലും ഓരോ മലയാളിയുടെ ഉള്ളിലും ഓർമ്മകളുടെ മനോഹരമായ ഒരു പൂക്കളം വിരിയുന്ന ദിനം. ഈ പൊന്നോണക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അത്തം ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: आधुनिकस्य क्रीडाशृङ्खलायाः विवरणानि प्राप्तानि तावत् पञ्चपञ्चाशदधिकचतुश्शत धावनाङ्कान् विरच्य क्रीडन्नासीत्। पूर्वदिने प्रचण्डवृष्ट्या प्रथमद्वयं सत्रं नष्टम् अभवत्, येन भारतं मध्याह्नभोजनसमये रात्रौ क्रीडकद्वयस्य हानौ 88-200 धावनाङ्कान् अचयत्। श्रृङ्खलायाः द्वितीया अन्तिमा च निकषक्रीडा आगस्त मासस्य 23 दिनाङ्के कोलम्बो नगरे आरप्स्यते। इति वार्ताः।
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് ദോഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: മൂന്ന് കോളേജിലെയും
5: ഡോണ്ട് വറി
4: ഫീസ് നോക്ക്.
6: എന്തുണ്ടോ വിശേഷം?
4: എന്തുപറ്റി?
5: ഫീസിന്റെ ടെൻഷൻ.
6: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു.
7: ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
8: RBI പറയുന്നു,
9: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
10: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഭാരതത്തെ ശക്തിപ്പെടുത്തുന്നതിൽ യുവജനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കർഷക ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ 25,000 മെട്രിക് ടൺ അരി കൂടി വിപണിയിൽ എത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷത്തിന് തുടക്കമായതോടെ കേരളം ഓണ ലഹരിയിലേക്ക്. നാളെ ചിങ്ങം 1. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഭാരതത്തിന്റെ യഥാർത്ഥ ശക്തി ജനങ്ങളാണെന്നും യുവാക്കൾ ഇതിൽ മുഖ്യ പങ്കുവഹിക്കുന്നതായും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ചെന്നൈക്കടുത്ത് ചെങ്കൽപ്പേട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഉപരാഷ്ട്രപതി ഇന്ന് രാവിലെ തമിഴ്നാട്ടിൽ എത്തിയത്. നാളെയും സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. 2047-ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ അൽവറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും ശ്രീ അമിത്ഷാ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വില ഉയരുന്ന സാഹചര്യമുണ്ടായാൽ 25,000 മെട്രിക് ടൺ അരി കൂടി വിപണിയിലെത്തിക്കുമെന്ന്

0: ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സർക്കാർ കത്തയച്ചു. ഓണക്കാലത്തെ വില നിയന്ത്രണം ലക്ഷ്യമിട്ട് ആവശ്യത്തിന് അരിയും ഗോതമ്പും എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഓണക്കാലത്ത് റേഷൻ അരിയുടെ വില 10 രൂപ 90 പൈസയിൽ നിന്ന് 26 രൂപയാക്കിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓണസദ്യയും ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്യുന്ന സംരംഭങ്ങളിലും പരിശോധന നടത്തും. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഭൌമസൂചിക പദവിയിലൂടെ ശ്രദ്ധേയമായ മറയൂർ ശർക്കരയുടെ തനിമ ചോരാതെ ഉൽപ്പാദിപ്പിക്കുന്നതിനായി കേരളത്തിലെ ഏറ്റവും വലിയ ആധുനിക ശർക്കര ഫാക്ടറി യാഥാർത്ഥ്യമായി. മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ ധനസഹായത്തോടെയാണ് ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: പൂർണമായും സോളാർ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഫാക്ടറി നിലവിൽ സഞ്ചാരികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമാണ്. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന കരിമ്പ് കഴുകി വൃത്തിയാക്കി അത്യാധുനിക യന്ത്രങ്ങളിലൂടെ സംസ്കരിച്ചാണ് ശർക്കരയും ശർക്കരപ്പൊടിയും തയ്യാറാക്കുന്നത്. പ്രതിസന്ധികൾ കാരണം ചുരുങ്ങിപ്പോയ മറയൂരിലെ പരമ്പരാഗത കരിമ്പ് കൃഷിയെ വീണ്ടെടുക്കുക എന്ന വലിയ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. തനത് ശർക്കരയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനൊപ്പം കർഷകർക്ക് അർഹമായ വരുമാനം ഉറപ്പാക്കാനും ഈ സംരംഭം സഹായിക്കും. കർഷകർക്ക് മികച്ച പിന്തുണ നൽകുന്ന ഈ ആധുനിക ഫാക്ടറി മറയൂർ ശർക്കരയുടെ പ്രതാപം വീണ്ടെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കേരളത്തിൽ നികുതി അടയ്ക്കാതെ സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി അങ്കമാലി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടത്തിയ മിന്നൽ പരിശോധനയിൽ 72 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. 1 കോടിയിലേറെ രൂപ നികുതി ഇനത്തിൽ ഈടാക്കുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണിനായി ഒരുങ്ങി തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഈ മാസം 20 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് ടൂർണമെന്റ് നടക്കുക. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കൂട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കെസിഎല്ലിനും അതിനു പിന്നാലെ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ട് 2.5 മാസത്തോളം മുൻപ് തുടങ്ങിയ ജോലികളാണ് ഇപ്പോൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. കെസിഎല്ലിനായി 5 പിച്ചുകളാണ് കഴിഞ്ഞ തവണ തയ്യാറാക്കിയതെങ്കിൽ ഇത്തവണ 6 പിച്ചുകളുണ്ട്. കർണാടകയിലെ മാണ്ഡിയിൽ നിന്ന് പ്രത്യേകമായി എത്തിച്ച ഗുണനിലവാരമുള്ള മണ്ണ് ഉപയോഗിച്ചാണ് പ്രധാന പിച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മത്സരത്തിനിടയിൽ മഴ വില്ലനായെത്തിയാൽ പോലും ക്രിക്കറ്റ് പ്രേമികൾക്ക് നിരാശരാകേണ്ടതില്ല. മഴ പെയ്തു തുറന്ന് വെറും അരമണിക്കൂറിനുള്ളിൽ കളി പുനരാരംഭിച്ചു ിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഡ്രെയിനേജ് സംവിധാനമാണ് സജ്ജമാക്കിയിരിക്കുന്നത്.
0: നെതർലാൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിച്ചു. ശേഷം ആഴിയിൽ അഗ്നി പകർന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറാൻ അനുമതി ലഭിച്ചു. വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷത്തിന് തുടക്കമായതോടെ കേരളം ഓണ ലഹരിയിലേക്ക്. നാളെ ചിങ്ങം 1.

0: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന അർദ്ധചമയാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. നടൻ ജഗദീഷ് വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളം കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യും. കൃഷിമന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന കർഷക അവാർഡുകൾ വിതരണം ചെയ്യും. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സംഗീത കച്ചേരി നാളെ നടക്കും. വിമൻസ് കോളേജ് സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് സംഗീതജ്ഞ ലളിത ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ചിത്ര ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും. കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848557785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

റദ്ദാക്കണമെന്നും ക്രമക്കേടുകൾ സിബിഐ അന്വേഷിക്കണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. സൈബർ കുഷ്തി 2026 എന്ന പേരിൽ ദേശീയ സൈബർ സുരക്ഷ നിർമ്മിത ബുദ്ധി ഹാക്കത്തോണിന് തുടക്കമിട്ട് ദേശീയ ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. സൈബർ സുരക്ഷ വിലയിരുത്തുന്നതിലുള്ള മനുഷ്യന്റെ വിവേചന ബുദ്ധി തിരിച്ചറിയുന്നതിനാണ് ഹാക്കത്തോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക വിദ്യാ മന്ത്രാലയം അറിയിച്ചു. സൈബർ കുഷ്തി 2026 രജിസ്ട്രേഷൻ അടുത്ത മാസം 10 അവസാനിക്കും. നേപ്പാളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നേപ്പാളിലെത്തി. ഇരു രാജ്യങ്ങൾക്കും പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ നേപ്പാൾ കരസേനാ മേധാവിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്തോനേഷ്യയിൽ ഭൂചലനത്തെ തുടർന്ന് ഈസ്റ്റ്

0: തെങ്കാര പ്രവിശ്യയിൽ 14 ദിവസത്തെ അടിയന്തര പ്രതികരണ കാലയളവ് പ്രഖ്യാപിച്ചു. ദുരന്ത മേഖലയിലെ ഒഴിപ്പിക്കൽ, ദുരിതാശ്വാസ വിതരണം, വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ എന്നിവ സുഗമമാക്കുന്നതിനാണ് നടപടി. ഇന്നലെ രാവിലെയാണ് ഫ്ളോറസ് തീരത്ത് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ഭൂകമ്പത്തിലും 341 തുടർചലനങ്ങളിലും 51 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യയും യുക്രൈനും പരസ്പരം നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരുരാജ്യങ്ങളുമായി 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്കും റെയിൽവേ സ്റ്റേഷനും കേടുപാട് സംഭവിച്ചു. കാട്ടുതീയുമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഭരണഘടനാ മൂല്യങ്ങളും പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളും വ്യക്തിഗത മികവും ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രനിർമ്മാണത്തിൽ വിദ്യാർത്ഥികൾ പങ്കാളികളാകണമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പുതുതായി പ്രവേശനം നേടിയ ബിരുദാനന്തര ബിരുദ PhD വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് നാളെ ചിങ്ങമൊന്ന്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാളെ മലയാളി കർഷക ദിനവും ആഘോഷിക്കുന്നു. ഒരു റിപ്പോർട്ട്.
2: ഓലക്കുടയിൽ സ്വരമേഴും പാടി വരവായി പൊന്നിൻ പൂത്തിരുവോണം.
3: ഓരോ മലയാളിയുടെയും മനസ്സിൽ ഓണനാളുകളുടെ മധുരസ്മരണകൾ ഉണർത്തി നാളെ പൊന്നിൻ ചിങ്ങം പിറക്കുന്നു. അത്തമൊന്നായ ഇന്ന് മുറ്റത്ത് പൂക്കളം ഒരുക്കി കേരളീയർ ഔപചാരികമായി ഓണത്തെ വരവേറ്റു കഴിഞ്ഞു. കർഷകന്റെ അധ്വാനത്തിന്റെ പെരുമയുടെയും വിളവെടുപ്പിന്റെ ആഘോഷത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ഓണക്കാലവും. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ നാളെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കർഷക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഓണവിപണികൾ കൂടി സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വീടകങ്ങളും നാടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം നാളെ തിരുവനന്തപുരത്ത് ശ്രാവണ സംഗീതിക അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
4: ആകാശവാണി തിരുവനന്തപുരം നിലയം വിമൻസ് കോളേജ് സംഗീത വിഭാഗവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഡോക്ടർ P ധന്യ മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ അവതരിപ്പിക്കും. AL മഞ്ജുള രാജേഷ് വയലിനും ഡോക്ടർ G ബാബു മൃദംഗവും തിരുവനന്തപുരം V കാർത്തികേയൻ ഘടവും ഒരുക്കും. ഈ പരിപാടിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:00 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും.
0: ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വില ഉയരുന്ന സാഹചര്യമുണ്ടായാൽ 25,000 മെട്രിക് ടൺ അരി കൂടി വിപണിയിലെത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സർക്കാർ കത്തയച്ചു. ഓണക്കാലത്തെ വില നിയന്ത്രണം ലക്ഷ്യമിട്ട് ആവശ്യത്തിന് അരിയും ഗോതമ്പും എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 wicketന് 460 റൺസ് എന്ന നിലയിൽ. ദേവദത്ത് പടിക്കൽ 167 റൺസ് നേടി പുറത്തായി. നെതർലൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമും 2 ഗോൾ വീതം നേടി. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ചിങ്ങം 1 നാളെ രാവിലെ 5 ദർശനത്തിനായി നട തുറക്കും. 21 നട അടയ്ക്കും. ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച റബി ഉൽ അവൽ മാസപ്പിറവി ദൃശ്യമായതോടെ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ ദ്വീപുകളിൽ ഖാസിമാർ, മദ്രസ കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. തുടർന്നുള്ള 12 ദിവസങ്ങളിൽ ഓരോ ദ്വീപുകളിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവേഷണങ്ങൾ മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് ഉപരാഷ്ട്രപതി C.P. രാധാകൃഷ്ണൻ. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. UGC നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കുള്ള താൽക്കാലിക ഉത്തരസൂചികകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പൊന്നോണക്കാലത്തെ എതിരേറ്റ് മലയാളികൾ. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാളെ ചിങ്ങമൊന്ന് കർഷക ദിനം. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ

പരിശോധനകൾ ഊർജിതമാക്കിയതായി സംസ്ഥാന ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 wicketന് 460 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35. യുവവാണി.

0: ഇന്ന് യുവവാണിയിൽ പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പാനൽ ചർച്ച കേൾക്കാം.
1: കൊല്ലം പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പാനൽ ചർച്ചയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അനഘബൻ, അയ്യങ്കാളി മെമ്മോറിയൽ കോളേജ് രണ്ടാം വർഷ ബികോം അക്കൗണ്ട്സ് ആൻഡ് ഡേറ്റാ സയൻസ് ബിരുദ വിദ്യാർത്ഥിനിയാണ്. യുവശബ്ദങ്ങളുടെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ലൈഫ് ബിലോ വാട്ടർ അഥവാ ജലത്തിനടിയിലെ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇവിടെ ആരംഭം കുറിക്കുന്നു. ഈ വിഷയം എങ്ങനെ ചർച്ചയുടെ മധ്യത്തിലെത്തിപ്പെട്ടു, അതിലേക്ക് വരാൻ ആദ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്തെന്നറിയണം. 2030 അജണ്ടയുടെ ഭാഗമായി 2015 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പദ്ധതിയാണ് SDG അഥവാ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഈ 17 പരസ്പര ബന്ധിതമായ ആഗോള ലക്ഷ്യങ്ങൾ 2030 ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനും ഗ്രഹത്തെ സംരക്ഷിക്കുന്നതിനും എല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു സാർവത്രിക ആഹ്വാനമായാണ് കണക്കാക്കപ്പെടുന്നത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 14 പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ലക്ഷ്യമാണ് ലൈഫ് ബിലോ വാട്ടർ. നമ്മോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് അയ്യങ്കാളി മെമ്മോറിയൽ കോളേജ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി അൽഫിയസ്, ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ അഭിമന്യു SS, അഷ്വൻ ഫാത്തിമ എന്നിവരാണ്. കുമാരി അൽഫിയ, ഈ ശുക്രന്റെ ഒരു 80% പരിവേഷം ചെയ്ത ജനതയ്ക്ക് സമുദ്രത്തിന്റെ 90% ഇപ്പോഴും അജ്ഞമാണ്. ഇപ്പോഴും തീരപ്രദേശത്തോട് ചേർന്ന് ജീവിക്കുന്ന കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാടിനെയാണ്, കടലിനെ അല്ല കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. സമുദ്രത്തിന് നമ്മൾ വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. മനുഷ്യജീവിതവും ജലജീവിതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
2: അനഘ, താങ്കൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കാരണം നമ്മൾ സമുദ്രത്തിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ ഭൂമിയിലെ ജീവന്റെ തുടർച്ചയ്ക്ക് സമുദ്രങ്ങളും ജലജീവിതവും വളരെ പ്രാധാന്യപ്പെട്ടതാണ്. എന്തിനു പറയുന്നു, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ വലിയൊരു പങ്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തന്നെ സമുദ്രത്തിൽ നിന്നാണ്. UNO റിപ്പോർട്ട് പ്രകാരം 60 മില്യൺ ആളുകളാണ് സമുദ്രത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അതുപോലെ തന്നെ UN കോൺഫറൻസ് ഓൺ ട്രേഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിന്റെ 80% സമുദ്രത്തിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുവരുന്ന ഒരു വാർത്ത കൂടിയാണല്ലോ, ഇറാൻ ഹോർമോസ് കടലിടുക്ക് അടച്ചതോടുകൂടി ലോകരാജ്യങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നത്. അനഘ, ഇനി നമ്മൾ ഭക്ഷണക്രമത്തിലേക്ക് വരികയാണെങ്കിൽ മത്സ്യങ്ങളെയും മറ്റ് കടൽ വിഭവങ്ങളെയും ഏറ്റവും ചെലവ് കുറഞ്ഞ സമീകൃത ആഹാരമായാണ് കണക്കാക്കുന്നത്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം 2022 ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ പ്രൊഡക്ഷൻ ഏകദേശം 223 മില്യൺ ടൺ ആണെന്നും അതുപോലെ തന്നെ ഏകദേശം 3.3 ബില്യൺ ആളുകൾ മത്സ്യവിഭവങ്ങൾ കഴിക്കുന്നുണ്ടെന്നുമാണ്. മനുഷ്യന്റെ ഭക്ഷണാവശ്യത്തിനും വളനിർമ്മാണം പോലുള്ള വ്യവസായ ആവശ്യത്തിനും അതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനുമൊക്കെ നമ്മൾ കടലിനെ ആശ്രയിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വളരെ അമൂല്യമായ പവിഴപ്പുറ്റുകളും മത്സ്യസമ്പത്തും സമുദ്രത്തിന്റെ അടിത്തട്ടുകളെ സമ്പന്നമാക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മറൈൻ ടൂറിസത്തിന്റെ ഒരു പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. പിന്നെ നമ്മൾ അറിഞ്ഞൊരു വാർത്ത കൂടിയാണല്ലോ, കൊല്ലം കടപ്പുറത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയവർക്ക് പടത്തിക്കോര എന്ന വിലപിടിപ്പുള്ള ഒരു അമൂല്യ മത്സ്യത്തെ കിട്ടിയ റിപ്പോർട്ടുകൾ. സമുദ്രത്തിലുണ്ടാകുന്ന ഈ ചെറിയ മാറ്റങ്ങൾ പോലും ഇത്തരം ജലജീവികളെ സാരമായി ബാധിക്കും.
1: അൽഫിയ, എനിക്കൊരു സംശയം, ഈ നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത്?
2: അനഘ, ഇപ്പോൾ നമ്മൾ നിലവിലെ സാഹചര്യം കണക്കാക്കുകയാണെങ്കിൽ UN റിപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം UN എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പ്രകാരം നിലവിലെ രീതിയിൽ താപനില ഉയർന്നാൽ 2100 പകുതിയിൽ കൂടുതൽ കടൽ ജീവികളും നശിച്ചു
3: പോകുമെന്നാണ്. റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM കീപ്പിംഗ് യു കമ്പനി.

കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ബിറ്റ്ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ. മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: പിറന്നേ കോടി പറന്നേ ആണ്ടവാനെ ആണ്ടി മനസ്സേ, ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ, ഏ തേര ഇഴുക്ക് എന്നാച്ചുമുത്ത്, ഏ മത്തളം കൊട്ടെ
2: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം

0: കൊച്ചുകൂട്ടുകാരെ, ബട്ട് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് പശ്ചാത്താപം. കേൾക്കുമല്ലോ, ഞാൻ പറയാൻ തുടങ്ങട്ടെ. ഒരു വാനര കുടുംബം, ഒരമ്മയും രണ്ടു മക്കളും. അച്ഛനില്ല. മൂത്തവന്റെ പേര് കേശു, ഇളയവന്റെ പേര് കുഞ്ചു. കേശുവും അമ്മയും രാവിലെ ആഹാരം തേടി പുറപ്പെടും. വൈകുന്നേരം മടങ്ങി വരുമ്പോൾ കുഞ്ചുവിന് വേണ്ടി അവർ എന്തെങ്കിലും ആഹാരം കൊണ്ടുവരും. കുഞ്ചു ആകട്ടെ, മരങ്ങൾ തോറും തുള്ളിച്ചാടി നടക്കും. കാണുന്ന ഫലമൂലാദികളെല്ലാം പറിച്ച് ദൂരെ കളഞ്ഞ് അവൻ വിനോദിക്കും. ഒന്നുമില്ലെങ്കിൽ വഴിയെ പോകുന്നവരെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് എറിയും. ഇതിനു വേണ്ടി താഴെ ഇറങ്ങി കല്ലുകൾ ശേഖരിച്ച് വൃക്ഷത്തിന്റെ പൊത്തിൽ കൊണ്ടുവയ്ക്കും. ഏറുകൊള്ളുന്നവൻ മുകളിലിട്ട് നോക്കുമ്പോൾ പല്ലിളിച്ച് കാണിച്ചിട്ട് അടുത്ത മരത്തിലേക്ക് ചാടും. അങ്ങനെ അവന്റെ വികൃതി പലപ്പോഴായി ഈ കേശുവിനെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ കുഞ്ഞെന്നും പറഞ്ഞ് അവനെ ഇങ്ങനെ ചീത്തയാക്കുകയാണ്. ഇവന്റെ വികൃതി അപകടത്തിലേ കലാശിക്കുകയുള്ളൂ. അമ്മ ഇവന്റെ വികൃതി ഒന്ന് നിർത്തിയെങ്കിലേ പറ്റൂ. ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞിട്ടും കേശുവും അമ്മയും മടങ്ങി വന്നില്ല. ഇതുവരെ കളിച്ചു നടന്ന കുഞ്ചുവിന് പേടി തോന്നി. ബോറടിച്ചു തുടങ്ങിയപ്പോൾ അവൻ കല്ലെറിഞ്ഞ് കളിക്കാൻ തുടങ്ങി. താഴേക്ക് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ദൂരെ നിന്നും ഒരു കുറുക്കൻ വേഗത്തിൽ നടന്നു വരുന്നത് പോലെ അവന് തോന്നി. ഇതാ ഒരു ഇരയെ കെട്ടിപ്പോയി കുഞ്ചു തുള്ളി ചാടി. പെട്ടെന്ന് അവൻ ഒരു കല്ലെടുത്ത് കുറുക്കനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. കുറുക്കന്റെ മൂക്കിൽ തന്നെ കല്ല് ചെന്നുകൊണ്ടു. വേദന കൊണ്ട് പുളഞ്ഞ കുറുക്കൻ അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. കുഞ്ചു ഒരു കല്ല് കൂടി എടുത്തെറിഞ്ഞു. അത് കുറുക്കന്റെ നെറ്റിയിൽ തന്നെ ചെന്നുകൊണ്ടു. രസം തോന്നിയ കുഞ്ചു കുറുക്കനെ ലക്ഷ്യമാക്കി വീണ്ടും വീണ്ടും എറിഞ്ഞു. ബോധം നഷ്ടപ്പെട്ട കുറുക്കൻ രക്തത്തിൽ കുളിച്ച് അവിടെ തന്നെ കിടന്നു. കുഞ്ചുവിന് ഇതിൽ പരമൊരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. കുറെ സമയം കഴിഞ്ഞു. ദൂരെ നിന്നും അമ്മയും കേശുവും വരുന്നു. അവർ കുറുക്കന്റെ അടുത്തെത്തിയപ്പോഴേക്കും പെട്ടെന്ന് നിന്നു. മോനെ, കേശു, ഈ കുറുക്കന് എന്ത് സംഭവിച്ചെന്ന് നോക്കൂ, അമ്മ പറഞ്ഞു. ആരോ കല്ലെറിഞ്ഞതാണെന്ന് തോന്നുന്നു അമ്മേ. പാവം, ബോധമില്ലാതെ കിടക്കുകയാണ്, കേശു സങ്കടത്തോടെ പറഞ്ഞു. നമ്മൾ ഈ കുറുക്കന്റെ കയ്യിലല്ലേ കുഞ്ചുവിന് വേണ്ടുന്ന ആഹാരം കൊടുത്തു വിട്ടത്. അയ്യോ, അവൻ വിശന്ന് കുരുങ്ങി കാണുമല്ലോ, അമ്മ ദുഃഖത്തോടെ പറഞ്ഞു. കുറുക്കന്റെ കയ്യിൽ കൊടുത്തയച്ച ആഹാരങ്ങളെല്ലാം ഇതാ കിടക്കുന്ന അമ്മേ, കേശു ചൂണ്ടിക്കാണിച്ചു. ഏത് ദ്രോഹിയാണ് ഈ വേല ചെയ്തത്? അമ്മ കോപം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അമ്മേ, ഇവിടെ നിന്നോളൂ, ഞാൻ പോയി കുറെ വെള്ളം കൊണ്ടുവരാം. കേശു അവിടെ നിന്നും പോയി. കൊഞ്ചു ഇതെല്ലാം മരത്തിലിരുന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു. ഇതിന്റെ രഹസ്യം അറിയാൻ അവൻ മരത്തിൽ നിന്നിറങ്ങി കുറുക്കന്റെ അടുത്ത് വന്നു. കുഞ്ചുവിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. തനിക്ക് ആഹാരം കൊണ്ടുവന്നവനെ താൻ തന്നെ എറിഞ്ഞ് ശരിപ്പെടുത്തി. എന്ത് മഹാപാതകമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ കേശു വെള്ളവുമായി അവിടെ എത്തി. മുഖത്ത് വെള്ളം തളിച്ചപ്പോൾ കുറുക്കന് ബോധം വീണു. മൂന്ന് പേരും കൂടി കുറുക്കനെ എടുത്തുകൊണ്ട് മരത്തിന്റെ ചുവട്ടിലേക്കും പോയി. ഏകദേശം ഒരാഴ്ചയോളം കേശുവും അമ്മയും ആഹാരം തേടാൻ പോകുമ്പോൾ കുഞ്ചു അവിടെ ഇരുന്ന് കുറുക്കനെ ശുശ്രൂഷിച്ചു. സുഖമായപ്പോൾ കുറുക്കൻ യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി. അതിനുശേഷം കുഞ്ചുവിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി. അടുത്ത ദിവസം മുതൽ കുഞ്ചു കേശുവിനോടും അമ്മയോടും കൂടി ആഹാരം തേടി പുറപ്പെട്ടു. അങ്ങനെ ആ കുടുംബം സന്തോഷത്തോടെ കഴിഞ്ഞു. എന്നാൽ തന്റെ ഭാഗത്ത് നിന്നാണ് ഈ കുറ്റമുണ്ടായതെന്ന് അവൻ അതുവരെ അമ്മയോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അവന് പശ്ചാത്താപം തോന്നി. അവൻ ചെയ്ത തെറ്റ് അമ്മയോട് ഏറ്റുപറയുകയും ചെയ്തു. അമ്മയ്ക്ക് സന്തോഷമായി. മോനെ, നീ നല്ല കുട്ടിയായല്ലോ, എനിക്ക് അത് മതി, നിനക്ക് നല്ലത് തന്നെ ഇനി വരികയുള്ളൂ. അങ്ങനെ ആ കുടുംബം വീണ്ടും സന്തോഷത്തോടെ അധ്വാനിച്ചു ജീവിക്കാൻ തുടങ്ങി. കുട്ടികളെ, കഥ ഇഷ്ടമായോ? മറ്റൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: േ കോടി പറന്നേ ആണ്ടവാനേ ആണ്ടി മനസ്സേ, ഏ തൈ പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ, ഏ തെര ഇഴുക്ക് എന്നച്ചുമുത്ത്, ഏ മത്തളം കൊട്ടേ
4: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: അപ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം.

0: 1981 കള്ളൻ പവിത്രൻ എന്ന പേരിൽ തന്നെ ഇറക്കിയ കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണിത്. നെടുമുടി വേണുവാണ് കള്ളൻ പവിത്രനായി വേഷമിട്ടത്. അടൂർ ഭാസി, ഭരത് ഗോപി, ബീന, സുഭാഷിണി, ദേവി തുടങ്ങിയവർ ഇതിൽ വേഷമിട്ടു. നിസ്സാരപ്പെട്ട മോഷണങ്ങൾ നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കള്ളന്റെ കഥയാണിത്. അയാൾക്ക് ആകെയുള്ള സമ്പാദ്യം കള്ളൻ എന്ന പേര് മാത്രമായിരുന്നു. പവിത്രന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യത്തേത് ജാനകിയും പിന്നീടുള്ളത് ദമയന്തിയും. രണ്ടിലും കൂടി മൂന്ന് കുട്ടികളായിരുന്നു അയാൾക്കുള്ളത്. ജാനകിയെയാണ് അയാൾ ആദ്യം വിവാഹം കഴിച്ചിരുന്നത്. തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ കഥ നടക്കുന്നത്. അന്നാട്ടിൽ വിഭാര്യനായ മാമച്ചൻ എന്ന മില്ലുടമ ഉണ്ടായിരുന്നു. ഒരിക്കൽ തന്റെ കിണ്ടിയും മൊന്തയും പവിത്രൻ മോഷ്ടിച്ചു എന്നാരോപിച്ച് മാമച്ചൻ പോലീസിനെയും കൂട്ടി പവിത്രന്റെ വീട്ടിലെത്തുന്നു. എന്നാൽ പവിത്രനെയോ കിണ്ടിയോ ആ വീട്ടിൽ നിന്ന് പോലീസിന് കണ്ടെത്താനാകുന്നില്ല.
1: കഴിഞ്ഞ മാസം ഒരു ദിവസം കള്ളം പവിത്രൻ മില്ലി വന്ന് കയറി. എന്തേലും ഒരു ജോലി വേണമെന്നും പറഞ്ഞു. ഞാനെന്തോ ജോലി കൊടുക്കാൻ, ഇവിടെ അങ്ങും പണിയുമില്ല, ശമ്പളം കൊടുക്കാനിട്ട് ത്രാണിയും എനിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഉടനെ അവൻ പറയുന്നു, അവന് ശമ്പളം വേണ്ട, നിന്നോളാണ്. അങ്ങനെ അവൻ പറയണേല് മറ്റെന്തെങ്കിലും വരുമാനം മനസ്സിൽ കണ്ടു കാണുമല്ലോ എന്ന് ഞാനും കണ്ടു. വല്ല ഉണ്ടേലെ അറിയിക്ക എന്നും പറഞ്ഞ് അന്ന് അവനെ പറഞ്ഞു. ഇന്നലെ 10 രൂപ കടം വേണമെന്നും പറഞ്ഞ് വീട്ടിൽ വന്നു കയറി. ഞാൻ എവിടെ നിന്നിട്ട് കൊടുക്കാനാ 10 രൂപ? ഇരുട്ട വെളുക്ക നെല്ലും തവിടും കുത്തിയാക്കിട്ട് കയറാ 10 രൂപ. പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അത് പിടിച്ചില്ല. ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. നേരം വെളുത്ത് നോക്കുന്നു, വീട്ടിൽ കിണ്ടിയും മൊന്തയും കുടുവൻ ചെരുവും കാണാൻ.
0: പവിത്രന്റെ ഭാര്യയൊക്കെ വിരട്ടി നോക്കിയെങ്കിലും തുമ്പ് കിട്ടാതെ പോലീസ് മാമച്ചനെയും കൂട്ടി മടങ്ങുന്നു. ഇതേസമയം മാമച്ചന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച കിണ്ടിയും മൊന്തയുമായി വാടക സൈക്കിളിൽ അത് വിൽക്കുവാനായി പട്ടണം ലക്ഷ്യമാക്കി പവിത്രൻ പോവുകയായിരുന്നു.

0: അയാൾ ഒരു പാത്രക്കടയുടെ അടുത്തെത്തി കിണ്ടിയും മുന്തയും അവിടെ വിൽക്കുവാൻ ശ്രമിക്കുന്നു. പവിത്രനോട് കാത്തിരിക്കുവാൻ പറഞ്ഞ് കടയുടമ തന്റെ ജോലി തിരക്കിലേക്ക് മടങ്ങുന്നു. ഏറെ വൈകിയിട്ടും കിണ്ടിയുടെയും മുന്തയുടെയും തൂക്കമോ അതിന്റെ പണമോ പവിത്രന് ലഭിക്കാതിരിക്കുന്നു.
1: ഓടെ ഒരു വില വെച്ച് തരണോ അതോ ശരിയായ തൂക്കം അറിഞ്ഞ് വിലയിടണോ? ഇത്തേക്ക് അറിയാമല്ലോ, എന്തേലും തോന്നിയെങ്കിൽ തന്നാ മതി, എത്രയായാലും എനിക്ക് സന്തോഷ. എന്തേലും തന്ന് നിന്നെ വിടാൻ എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. നേരില്ലാത്തൊരു ബിസിനസ് എനിക്കില്ല. തൂക്കം അറിഞ്ഞ്, തൂക്കവും ഗ്രാമം അറിഞ്ഞ് കമ്പോളത്തിൽ നടപ്പുള്ള വില ഞാൻ നിനക്ക് തരും. പോഷിച്ച മുതലാണെന്നും പറഞ്ഞ് വില കുറയ്ക്കുന്ന ചില ഇലവയ്ക്ക് നായക്കളെ ചിറുതയ്ക്ക് നായകളെ എനത്തിപ്പെട്ടവനല്ല ഞാൻ, മനസ്സിലായോ? ആ അവിടെ ഇരി, ടൈമോട് വരട്ടെ കേട്ടോ. ആ
2: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
3: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.

0: ചെമ്പ് ഉരുപ്പിടികളുടെയും ശേഖരം കണ്ട് പവിത്രൻ കണ്ണുതള്ളുന്നു. അങ്ങനെയൊന്ന് അയാൾ ആദ്യം കാണുകയായിരുന്നു. പവിത്രൻ അവിടമാകെ താൻ കൊണ്ടുവന്ന കിണ്ടിയും മൊന്തയും തിരയവേ പാത്രക്കടയിൽ പോലീസ് പരിശോധനയ്ക്കെത്തുന്നു എന്ന വിവരം കടയുടമയ്ക്ക് ലഭിക്കുകയും അയാൾ അകത്തുനിന്ന് കടയുടെ പുറത്തെ നിരകൾ അടയ്ക്കുകയും ചെയ്യുന്നു. പരിശോധനയ്ക്കെത്തിയ പോലീസ് അംഗം കട തുറക്കാൻ കഴിയാത്തതിനാൽ തിരികെ പോകുന്നു.
1: കണ്ടോ എന്റെ കടയ്ക്ക് പൂട്ടുണ്ടോ? എഴുന്നേര് പവിത്ര, നമ്മൾ രണ്ടിന് ആരാണ്ടയുടെ ഭാഗ്യം. ഭാഗ്യം ഒന്ന് തന്നെ ബുദ്ധിയുടെ ശക്തിയാണ്. അല്ലെ പിന്നെ ഇങ്ങനെയുണ്ടോ? ഒരു വാതിലും പൂട്ടും.
0: അകത്തുനിന്ന് പുറത്തെ നിര അടയ്ക്കാൻ കഴിയുന്ന കടയുടമയുടെ വിരുതിൽ പവിത്രൻ വണങ്ങുന്നു. ഇതേ സമയം കള്ളൻ പവിത്രന്റെ രണ്ടാം ഭാര്യയായ ദമയന്തിയുടെ വീട്ടിൽ മില്ലുടമയായ മാമച്ചൻ എത്തുന്നു. പവിത്രൻ അവിടെ എങ്ങാനും എത്തിയിട്ടുണ്ടോ എന്നാണ് മാമച്ചന് അറിയേണ്ടിയിരുന്നത്. എന്നാൽ ദമയന്തിയാകട്ടെ മാമച്ചനെ പ്രലോഭിപ്പിച്ച് വീട്ടിലേക്ക് കയറ്റുന്നു.
1: അവന്റെ പെണ്ണുമ്പോഴോട് പറഞ്ഞിട്ട് ഒട്ടും കാര്യമില്ല.
2: പിന്നെ കൊള്ളി കേട്ടോ, അങ്ങേര് വിടങ്ങാനും കൊണ്ടുവച്ച മൂന്ന് തരം ഞാനെടുത്ത് മാമച്ചായന്
1: തരാം. നീ എടുത്തു തരുന്നേ?
2: എന്റെ മനസ്സലിഞ്ഞിട്ട്
1: എന്തിന്?
2: നിങ്ങളുടെ ആദ്യം കണ്ടിട്ട്. ഓ അല്ലേലും പോട്ടെ നോക്കണം. ഒരു മൊന്തയും കിണ്ടിയും കുടുവും ചേരുവും തന്നല്ലോ.
1: ആ നിങ്ങൾക്കത് നിസ്സാരം. നഷ്ടപ്പെട്ട് ഉണ്ടാക്കണമെന്ന് എന്റെ വില അറിയാം. മോട്ടിക്കണമെന്ന് അറിയാല.
2: പെണ്ണുങ്ങൾ മാത്രമുള്ള വീടിന്റെ നടയിൽ വന്നതെന്ന് വെറുതെ പള്ളു പറയാതെ എന്റെ മാമച്ചായ.
0: രാത്രി വീട്ടിലെത്തുന്ന പവിത്രൻ ദമയന്തിയുടെ മുറിയിൽ മാമച്ചനെ കാണുകയും അതോടെ അയാൾ രണ്ടാം ഭാര്യ ദമയന്തിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. കിണ്ടിയുടെയും മൊന്തയുടെയും തുക പവിത്രൻ അവിടെ വെച്ച് മാമച്ചന് എറിഞ്ഞു കൊടുക്കുന്നുമുണ്ട്.
1: ഭർത്താവ്ന് ഭാര്യ പരിഹാരം കാണുന്നത് വല്ലോനും കൂടെ കിടന്നിട്ടാണ് ഓടി. ഇന്ന് തങ്ങൾക്ക് മറ്റൊരു തുടർപ്പാൻ തോന്നിയില്ലല്ലോ. തീർന്നു ബന്ധം. ആ രൂപ കുത്തിരി ചെലവിന്.
0: പവിത്രൻ ആദ്യ ഭാര്യ ജാനകിയുടെയും മക്കളുടെയും അടുത്തെത്തുന്നു. അവർ അയാളെ സ്നേഹപൂർവം സ്വീകരിക്കുന്നു.
2: എന്താ കാണാത്ത എന്താ കാണാത്തേന്ന് ഞാനൊന്ന് പേടിച്ചിരിക്കുവായിരുന്നു. എടാ മക്കളെ, രണ്ട് അച്ഛൻ വന്നു.
1: എന്താ പണി?
2: അരിയുടെ കണക്ക് എഴുതിയതായിരുന്നു. രണ്ടും കൂടെ ഇവിടെ കിടന്ന് കയറ് പറിക്കുവായിരുന്നു.
3: പോലീസുകാരെന്നെ കല്ലാനും ചവിട്ടാനും ഒക്കെ വന്നു. ഞാനൊന്നും പറഞ്ഞു
1: കൊടുത്തില്ല.
4: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
5: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.

അക്ഷമനായിരിക്കുന്ന പവിത്രൻ മറ്റു മാർഗമില്ലാതെ രാത്രി വരെ കാത്തിരിക്കുന്നു. ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം അകത്തേക്ക് കൊണ്ടുപോയ പാത്രവും കിണ്ടിയും കണ്ടാൽ തിരിച്ചറിയാമോ എന്നും, എങ്കിൽ തന്റെ കടയ്ക്ക് പിന്നിലുള്ള ഗോഡൌണിൽ നിന്ന് പവിത്രൻ വിൽക്കുവാൻ കൊണ്ടുവന്നത് തപ്പിയെടുക്കുവാനും പറയുന്നു. കടയ്ക്ക് പിന്നിലുള്ള പാത്രങ്ങളുടെയും

0: പവിത്രനെ പാടെ ഉപേക്ഷിച്ച് ദമയന്തി മാമച്ചന്റെ മില്ലിലെ സ്ഥിരം സാന്നിധ്യമാകുന്നു. ആദ്യമൊക്കെ മാമച്ചനിൽ അത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നു.
1: ദമയന്തി, ദൈവത്തെ വിചാരിച്ച് എന്റെ മാനം കളയരുത്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ വന്നു കയറിയ ആളുകൾ അതൊന്നും പറഞ്ഞുണ്ടാക്കും.
0: പവിത്രൻ പക്ഷേ ദമയന്തി പോയതിന്റെയും തന്റെ ആദ്യ ഭാര്യ ജാനകിയുടെയും കുട്ടികളുടെയും സാന്നിധ്യത്തിൽ വല്ലാതെ സന്തോഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു.

0: ദമയന്തി കള്ളനായ പവിത്രനെ തള്ളിപ്പറയുകയും മാമച്ചൻ്റെ മില്ലിൽ സ്ഥിരമായി എത്തുകയും ഒടുവിൽ വിഭാരിനായ മാമച്ചൻ ദമയന്തിയുടെ വീട്ടിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ അതിശയകരമായ ചില മാറ്റങ്ങൾ പവിത്രനിൽ ഉണ്ടാകുന്നു. കഴുത്തിൽ സ്വർണമാലയും കയ്യിൽ വില കൂടിയ വാച്ചും പുതുപുത്തൻ തിളങ്ങുന്ന കുപ്പായവും, അങ്ങനെ അയാളിൽ പ്രകടമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത് ആ ഗ്രാമത്തിലും മാമച്ചനിലും അത്ഭുതമുണ്ടാക്കുന്നു. അയാൾ പവിത്രന്റെ ഈ മാറ്റത്തെക്കുറിച്ച് ദമയന്തിയെ അറിയിക്കുന്നു.
1: അയ്യോ, മോട്ടിക്കുന്നതാ, വാച്ചും മാലയും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു നല്ല കോള് കിട്ടിയിട്ടുണ്ട്. അതാ,
2: അങ്ങനെയാണെങ്കിൽ അത് പരസ്യമായിട്ടിട്ടുണ്ട്.
1: അതിന്നിപ്പോ അച്ചായനെ കാണിക്കാൻ വേണ്ടിട്ടായിരിക്കും. കണ്ണുകടി സഹിയാണ്. എന്റെ അച്ചായൻ നോക്കിക്കോ, ഒരു ദിവസം എല്ലാം കൂടെ പോലീസ് ഒന്ന് നുള്ളി പറക്കിക്കൊണ്ട് പോകും.
2: അതുപോലല്ല പവിത്രൻ ഈയിടെ വച്ചടി വെച്ചടി കയറ്റമാണ് നാട്ടുകാര് പറയുന്നത്.
0: പവിത്രന് ഈയിടെയായി വെച്ചടി വെച്ചടി കയറ്റമാണെന്ന് നാട്ടുകാർ പറയുന്നതും മാമച്ചനിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു. പവിത്രന്റെ സമ്പത്തിന്റെ സ്രോതസ്, ഉയർച്ചയുടെ ഉറവിടം, ഇതൊക്കെ എങ്ങനെയെങ്കിലും അറിയണമെന്ന് മാമച്ചൻ ദമയന്തിയോട് പറയുന്നു. അയാളുടെ ഉയർച്ചയെപ്പറ്റി പല കഥകളും നാട്ടിൽ പരക്കുന്നു.
3: ആരാന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും അവ ഇപ്പം പഴയ കള്ളം തോട്ടണ്ട. നിധി കിട്ടിയായിരിക്കും. നിധി കിട്ടിയെന്നോ നോട്ടടവെപ്പാണെന്നോ ദേശീയ ആള് കയറ്റിലാണെന്നോ പലതും കേൾക്കുന്നുണ്ട്. ഭാര്യയുടെ പേർക്ക് അഞ്ചു പേറെ കണ്ടവും 15 സെന്റ് പുതിയതും അങ്ങനെ എഴുതിക്കുകയാണ്.
4: പിന്നെ നാളെ ആ പ്രമാണം, ഞാനാ ഒരു സാക്ഷി. നിങ്ങൾക്ക് വിശ്വാസമല്ല, വിശ്വസിക്കണ്ട.
0: നാട്ടുകാർ അത്ഭുതത്തോടെ ആ ഉയർച്ച നോക്കിക്കാണുന്നു. പവിത്രന്റെ ഈ വളർച്ചയുടെ പിന്നിലെ രഹസ്യം എന്തെന്നറിയാൻ ദമയന്തി അയാളുടെ കുട്ടികളെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ ദമയന്തിക്ക് ലഭിക്കുന്നില്ല.
1: ഒരു കാര്യം ചോദിച്ചാൽ നേരെ പറയാമോ? നേരായിട്ടും നിന്റെ അച്ഛൻ ഇവിടെ നട, ഇതിനു വേണ്ടി കാശ് നിനക്കറിയാം. ഇവിടെ നട, ഇത് കിട്ടിയതാണോ? കുഞ്ഞമ്മ ആരോടും പറയില്ല. ഇല്ല, എന്റെ മോൻ സത്യം ഇല്ല. അച്ഛനെ ഇടക്കിടക്ക് ഒരു പാമ്പ് വന്ന് കാണും. വരുമ്പോഴൊക്കെ ഓരോ കല്ല് കൊടുക്കും. ഓ, ചമന്ന ഒരു കല്ല് തിളങ്ങും. പട, കല്ല് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പാമ്പിനെ ആരും കണ്ടിട്ടില്ല. വേണ്ട ചെറുക്ക, വെളച്ചിലും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, നിന്റെ ചുക്കുറ് ഞാൻ അരിഞ്ഞെടുക്കും. ഓ, അങ്ങയുടെ അല്ലേ മോന്, പിന്നെ എങ്ങനെ?
0: ദമയന്തിക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അവളുടെ പേര് ഭാമ എന്നായിരുന്നു. 10ാം തരത്തിൽ പഠിക്കുന്ന അവളോട് പവിത്രന് നിഗൂഢമായ ഒരു സ്നേഹമുണ്ടായിരുന്നു. ദമയന്തിയോടുള്ള ബന്ധം അവസാനിപ്പിച്ചുവെങ്കിലും ഭാമയിൽ പവിത്രന് താല്പര്യമുണ്ടായിരുന്നു. അയാൾ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു.
5: എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടി വിചാരിക്കരുത് കേട്ടോ. മറ്റവൾ എങ്ങനെ പോയാലും നിന്നെ ഒരു നല്ല നിലയിൽ ആക്കി എടുക്കണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാ.
0: മാമച്ചനോടുള്ള വൈരാഗ്യം തീർക്കുവാനും അയാളെ തോൽപ്പിക്കുവാനുമായി പവിത്രൻ അന്നാട്ടിൽ പുതിയൊരു നെല്ലുകുത്തു മില്ല് ആരംഭിക്കുന്നു. താൻ പുതിയതായി വാങ്ങിയ സ്ഥലത്ത് ഒരു മില്ല് തുറക്കുകയും അവിടെ ഒരു തമിഴ് ജോലിക്കാരനെ നിയമിക്കുകയും ചെയ്യുന്നു. ഈ വാർത്ത മാമച്ചൻ ആദ്യം അംഗീകരിക്കുവാൻ തയ്യാറായില്ല. വിചാരിച്ചാൽ ഉടനെ തുടങ്ങാൻ കഴിയുന്ന ഒന്നല്ല മില്ല് എന്നും അതിന് നല്ല അറിവ് വേണമെന്നും മാമച്ചൻ പറയുന്നു. പവിത്രന്റെ നിമിഷനേരം കൊണ്ടുള്ള ഈ ഉയർച്ചയിൽ ഭാര്യയ്ക്കും അത്ഭുതമായിരുന്നു. പവിത്രന് ഏതോ വലിയ സിദ്ധി ലഭിച്ചുവെന്നാണ് നാട്ടിൽ ആളുകൾ പറഞ്ഞു വരുത്തിയിരുന്നത്. കിണ്ടിയും ചരിവവും നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടെടുക്കുവാൻ മാമച്ചനോടൊപ്പം ചെന്ന പോലീസ് ഇൻസ്പെക്ടർക്കും പവിത്രനോട് അല്പം ദേഷ്യമുണ്ടായിരുന്നു. ഇൻസ്പെക്ടറെ കൊച്ചാക്കാൻ നോക്കാനാണ് മില്ലിന്റെ ഉദ്ഘാടനത്തിന് പോലും വിളിക്കാത്തതെന്ന് മാമച്ചൻ അയാളോട് പറയുന്നു. നെല്ലുകുത്ത് മില്ലിൽ ആളുകൾ വരാതായതോടെ മാമച്ചൻ വിശേഷ ദിവസങ്ങളിൽ നെല്ലുകുത്ത് സൗജന്യമായി നൽകുന്നത് ഉൾപ്പെടെ പലതും ചെയ്യുന്നുണ്ടെങ്കിലും പവിത്രന്റെ ബിസിനസ് തകർക്കാൻ കഴിഞ്ഞില്ല. ഈ സമയത്തൊക്കെ ദമയന്തി അയാളെ ആശ്വസിപ്പിക്കുന്നു. അത് കള്ളന്റെ മുതലാണെന്നും അത് ഉറപ്പുള്ള മുതലല്ലെന്നും പറയുന്നു.
1: ഒരു ദിവസം കാണാം എല്ലാം കൂടി ഇരുന്ന് പൊളിഞ്ഞു വീഴുന്നത്. കള്ളന്റെ മുതൽ എങ്ങനെ ഉറപ്പുള്ള മുതലാകുന്നത്? അതെങ്ങ് പോവും?
5: അതുവരെ ഞാൻ ഇങ്ങനെ മുട്ടും കിട്ടിയിരിക്കാനും. നിനക്ക് അറിഞ്ഞുകൂടാ എന്റെ മനപ്രയാസം. ആ മില്ലിനകത്ത് ചെന്ന് കാഞ്ഞു കാഞ്ഞിരിക്കുമ്പോ എന്തൊക്കെ ഞാൻ ആലോചിച്ചെന്നറിയാമോ? രാത്രി ചെന്ന് അവന്റെ മില്ലിന് തീവച്ചാലോ? കൈപുണ്യമുള്ള ഏതെങ്കിലും മന്ത്രവാദി ഇരുത്തി എന്തെങ്കിലും ക്ഷുദ്രം ചെയ്യിച്ചാലോ എന്നൊക്കെ വരെ ഞാൻ ആലോചിച്ചു.
1: എന്നാ പിന്നെ അങ്ങനെ വല്ലതും ചെയ്യിച്ചു നോക്കണം.
5: ഓ, അതിനൊന്നുള്ള ആത്മബലം വേറെ ഒന്നും എനിക്ക് വേണ്ടായിരുന്നു. ഇവന്റെ കള്ളം ഒന്ന് കണ്ടുപിടിച്ചാ മതിയായിരുന്നു. ഞാൻ കിടക്കാം, പക്ഷെ അവനെ ഒന്ന് തറവറ്റിച്ച് കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ.
1: എന്റെ അച്ഛായൻ അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ.
5: നീ എന്തോന്ന് നോക്കാൻ?
1: അതെന്റെ മാമൻ

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
1: ഇതിനിടയിൽ മാമച്ചന് ദമയന്തിയോടുള്ള ബന്ധത്തിന്റെ പേരിൽ അയാളുടെ വിവാഹിതയായ മകളും അയാളെ തള്ളിപ്പറഞ്ഞ് കടന്നു പോകുന്നു. പവിത്രന്റെ വരുമാന സ്രോതസ്സിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ ആദ്യ ഭാര്യയായ ദമയന്തി ഒരു മാർഗം കണ്ടെത്തുന്നു. ഒരിക്കൽ പവിത്രന്റെ കാറിൽ നിർബന്ധപൂർവം ദമയന്തിയുടെ അനിയത്തി ഭാമ കയറുന്നു. കാറിൽ മില്ലിലെത്തുന്ന അവൾ ഒരു കൗതുകത്തിനായി കാറിൽ കയറിയതാണെന്നും പറയുന്നു. നീയും നിന്റെ ജ്യേഷ്ഠത്തിയെപ്പോലെ എന്തെങ്കിലും സൂത്രം ഒപ്പിക്കുവാനാണോ വരവ് എന്ന ചോദ്യം ഭാമയിൽ വിഷമമുണ്ടാക്കുകയും അയാളെ കാണാൻ വേണ്ടി മാത്രമാണ് താൻ അവിടെ എത്തിയതെന്നും പറഞ്ഞ് ഭാമ പിണങ്ങി മടങ്ങുന്നു. പിറ്റേന്ന് കാറയച്ച് ഭാമയെ പവിത്രൻ കൂട്ടിക്കൊണ്ടുവരുന്നു. പവിത്രൻ അവളെയും കൂട്ടി പട്ടണത്തിൽ ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുകയും വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അവളുമായി കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. ഭാമ സ്ഥിരമായി മില്ലിലെത്തുകയും ആഹാര സാധനങ്ങൾ പവിത്രന് നൽകുകയും ചെയ്യുന്നത് വിലക്കണമെന്ന് ജാനകിയോട് മറ്റുള്ളവർ പറയുന്നു. ആഹാരത്തിൽ കൂടോത്രം ചെയ്യുമെന്നും അയൽക്കാരി സ്ത്രീ ജാനകിയോട് പറയുന്നു.
2: ഏതായാലും ഞാനിതൊന്നും ചോദിക്കാനും പറയാനും പോകുന്നില്ല. അയ്യോ, എന്റെ ജാനകി അങ്ങനെയല്ല. ഒരു കാര്യങ്ങളും വിലക്കണം. അവര് കൊടുക്കുന്ന ആകാരധനങ്ങൾ ഒന്നും തുടരുമെന്ന് പറയണം. മൂത്തവളുടെ വിദ്യ ചിലപ്പോ എവർക്കും കാണും. കൂടോത്രത്തിന്റെ ഇടപാട് വെച്ച് നടത്തിയ മറ്റവൾ ആണുങ്ങളെ പിടിക്കുന്നത്. ഉറങ്ങുമ്പോ നോക്കിയാ മതി. ഇന്ന് ചെന്നിട്ടുണ്ടേൽ ഉറക്കത്തിൽ പിക്കും പെയ്യും പറയും. അടി കൊണ്ടതുപോലെ കിടന്ന് ഉരുണ്ടു പറയും.
1: ഭാമയോടൊപ്പം പവിത്രൻ സ്ഥിരം യാത്ര ചെയ്യുകയും അവൾക്ക് പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങി നൽകുകയും ചെയ്യുന്നതും മറ്റും മാമച്ചനിൽ ദേഷ്യമുണ്ടാക്കുന്നു.
3: ദമയന്തി, ഞാനൊന്നും കേൾക്കുന്നില്ല, കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ സാരി വാങ്ങിക്കൊള്ളാ, സാരി കൊടുത്തെന്നാണ് എനിക്കറിയേണ്ടത്.
2: അത് ഞാൻ കൊടുത്തു. അവളെ പ്രതി മാമച്ചായ മനസ്സ് വിഷമിപ്പിക്കേണ്ട, അതിന് ഞാനുണ്ട്, ഞാനത് നോക്കുന്നുണ്ട്.
1: ഭാമ പവിത്രനോട് കൂടുതൽ അടുക്കുകയും അവർ പട്ടണത്തിൽ ഒരു ഹോട്ടലിൽ മുറിയെടുക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഭാമ പവിത്രന്റെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ച് ചോദിക്കുന്നു. നാട്ടുകാരുടെ അഭിപ്രായത്തിൽ ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിൽ കള്ളനോട്ടടിയോ നോട്ട് ഇരട്ടിപ്പോ ആണെന്നും അങ്ങനെ കേൾക്കുന്നത് തനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്നും പവിത്രനിൽ തനിക്കൊരു കുട്ടി ഉണ്ടായാൽ അത് കള്ളനോട്ടടിക്കാരന്റെ കുട്ടിയാണെന്ന് നാട്ടുകാർ പറയുന്നതിൽ തനിക്ക് ദുഃഖമുണ്ടാകുമെന്നും ഭാമ പറയുന്നു. ഭാമയോടുള്ള അടക്കാനാവാത്ത സ്നേഹത്തിൽ വീഴുന്ന പവിത്രൻ താൻ എങ്ങനെയാണ് പണക്കാരനായതെന്ന് പറയാമെന്ന് സമ്മതിക്കുന്നു.
2: അതല്ല, അണ്ണനെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നതെന്ന് അണ്ണൻ അറിഞ്ഞൂടാ. എല്ലാരും പറയുന്നത് കള്ളനോട്ടടിച്ചോ നോട്ടടച്ചോ ഒക്കെയാ അണ്ണൻ കാശുകാരനായതെന്ന. മനസ്സിന് വിഷമമാവുമല്ലോ എന്ന് കണ്ട് ഞാനൊന്നും ഇത്രയും നാൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. അതിനെനിക്ക് ആരെയും എന്റെ ചേച്ചിയെ പോലും പേടിയുമില്ല. പക്ഷെ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഒരു കള്ളനോട്ടുകാരനാണെന്ന് ആളുകൾ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കില്ല.
3: ഞാൻ പറയുന്നത് കേക്ക്, കരച്ചിൽ നിർത്തിട്ട് നീ ഞാൻ പറയുന്നു ശ്രദ്ധിക്കും. പൊട്ടി ഞാൻ കള്ളനോട്ടുകാരനല്ല, നോട്ട് അടവിച്ചിട്ടല്ല കാശുകാരനായത്.
2: പിന്നെങ്ങനെ ചുമ്മാ നിങ്ങൾ കാശുകാരനാവും?
3: ഞാൻ പറയാം.
2: എന്തോന്ന്?
1: പവിത്രൻ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് തന്റെ ഉയർച്ചയുടെ പിന്നിലെ കഥ പറയുന്നു. തന്റെ ഭാര്യയോട് പോലും പറയാത്ത ആ രഹസ്യം ആരോടും പറയരുതെന്ന് ചട്ടം കെട്ടി ഭാമയോട് ആ കഥ തുറന്നു പറയുന്നു.
3: ഇന്നല്ല ആരും വിശ്വസിക്കും. സത്യത്തിൽ എനിക്ക് ബോധം ഒതുക്കിയായിരുന്നു. വേറൊന്നുമല്ല ഉണ്ടായത്, മാമത്തിന്റെ പാത്രം മൊട്ടിച്ചു എന്ന് പറഞ്ഞ് എന്റെ പേർക്ക് പ്രമാദമായൊരു കേസുണ്ടായിരുന്നു.
2: അറിയാം,
3: ആ പാത്രം എനിക്ക് ആർക്കും വിൽക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ടൗണിൽ പോയപ്പോൾ ഞാനൊരു വ്യാപാരിയെ കണ്ടു, ഒരു അത്ഭുത മനുഷ്യൻ, കള്ളൻ എന്ന് പറഞ്ഞ സാക്ഷാൽ കള്ളൻ. അങ്ങേരും

0: അങ്ങേരുടെ ഒരു പാത്രക്കാടും എനിക്ക് ആകെ ബഹുമാനം തോന്നിയിട്ടുള്ള ഒരേ ഒരു കള്ളനും അങ്ങേരാ. അങ്ങേരെ ഞാൻ മനസ്സാ ഗുരുവായി സങ്കല്പിച്ചു. അങ്ങേരെ ഒന്ന് രൂപയും വാങ്ങിച്ചോണ്ട് ഞാൻ മടങ്ങിപ്പോന്നു. പക്ഷെ പിന്നെ എനിക്ക് മൂട്ടിക്കാൻ തോന്നാതായി. ഞാനൊക്കെ എന്തോ ഒന്ന് കള്ളൻ എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഒന്ന് രണ്ടാഴ്ച അങ്ങനെയും കഴിഞ്ഞു. എന്റെ ബുദ്ധിക്കൊരു പതർച്ച പോലെ മൂട്ടിക്കാൻ പോകാൻ വയ്യ. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു.
1: ഒരു ദിവസം തോന്നി പോയി അദ്ദേഹത്തെ കാണാം, രണ്ട് കാര്യം പറയാം. അങ്ങനെ സന്ധ്യയ്ക്ക് ഞാനുടെ കയ്യിൽ നിന്ന് രണ്ടു രൂപയും വാങ്ങിച്ച് ഞാൻ നടന്നു. എങ്ങോട്ടാ പോകുന്നതെന്നോ എന്തിനാ പോകുന്നതെന്നോ എനിക്ക് തന്നെ അറിഞ്ഞൂടാ.
2: ആ കഥ ഇങ്ങനെയായിരുന്നു. അകത്തുനിന്ന് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന നഗരത്തിലെ പാത്രക്കടയിൽ രാത്രി പവിത്രനെത്തുന്നു. കട തുറന്ന് മോഷണത്തിനായി അകത്തേക്ക് കയറിയ പവിത്രൻ കയ്യിൽ കിട്ടിയ കൗതുകം തോന്നുന്ന ക്ലാവ് പിടിച്ച ചെമ്പ് വിഗ്രഹം കൈക്കലാക്കുന്നു. അതൊരു മോഷണമേ ആയിരുന്നില്ല. ഒരു ഓർമ്മയ്ക്കായി പവിത്രൻ ആ ചെറിയ വിഗ്രഹം കൈക്കലാക്കുന്നു. മോഷണം മുതലായ ആ ചെറിയ വിഗ്രഹവുമായി രാത്രി നടന്നു വരവേ പവിത്രനിൽ മനസ്താപമുണ്ടാകുന്നു. മുൻപ് കിണ്ടിയും മൊന്തയും വിൽക്കുവാനെത്തിയപ്പോൾ തന്നെ വിശ്വസിച്ച് കള്ളവാതിൽ കാട്ടിക്കൊടുത്ത ഗുരുവിനെയാണല്ലോ പറ്റിച്ചതെന്ന ദുഃഖം പവിത്രനുണ്ടാകുന്നു. അയാൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. കള്ളനാണെങ്കിലും നിഷ്ഠയുള്ള കള്ളനായിരുന്നു പവിത്രൻ. തെറ്റ് തെറ്റാണെന്ന് ബോധ്യമായ പവിത്രൻ ആ ക്ലാവ് പിടിച്ച പ്രതിമ തിരികെ ഏൽപ്പിച്ച് മാപ്പ് പറയാനായി വ്യാപാരിയുടെ അടുത്തെത്തുന്നു. കുറ്റമേറ്റ് പറഞ്ഞാൽ ഒരുപക്ഷെ തന്നെ അയാൾ പോലീസിലേൽപ്പിക്കും, അല്ലെങ്കിൽ ക്ഷമിക്കും. ഇതായിരുന്നു പവിത്രന്റെ നിരീക്ഷണം. പ്രതിമയുമായി കടയ്ക്ക് മുന്നിലെത്തിയ പവിത്രനെ വ്യാപാരി കാണുകയും എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ അത് വാങ്ങി അതിന്റെ ഗുണനിലവാരം നോക്കുവാനായി അകത്തേക്ക് കൊടുത്തയക്കുകയും ചെയ്യുന്നു. മല പോലെ കിടക്കുന്ന ഓട്ട് ചെമ്പ് പാത്രങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന് തന്റെ സാധനം തന്നെയാണ് പവിത്രൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വ്യാപാരിക്കോ അതിന്റെ തൂക്കം നോക്കാൻ കൊണ്ടുപോയ ജോലിക്കാരനോ പിടികിട്ടിയിരുന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം പവിത്രനെ വ്യാപാരി അകത്തേക്ക് വിളിപ്പിക്കുകയും ഭയപ്പാടോടെ പവിത്രൻ അയാളുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു.
0: പവിത്രൻ തന്നെ ഒരു വില പറ. ന്യായം പോലെ ചെയ്താൽ മതി. എന്റെ ഒരു പാടും തരുവോ ഇവിടേക്കും അറിവുള്ളതാണല്ലോ. ഇപ്പൊ ഇത്രയേ ഉള്ളൂ.
2: പവിത്രൻ വ്യാപാരിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച് അയാൾക്ക് തന്നെ നൽകിയത് ഒരു സ്വർണ വിഗ്രഹമായിരുന്നു. ക്ലാവ് പിടിച്ചു കിടന്നതിനാൽ അതിന്റെ മൂല്യം ആർക്കും അറിയില്ലായിരുന്നു. വിലമതിക്കാനാകാത്ത ഒന്നായിരുന്നു അത്. ഒരു വലിയ പെട്ടി നിറയെ പണം വ്യാപാരി പവിത്രന് നൽകുന്നു. പവിത്രന്റെ ഉയർച്ചയുടെ കഥ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. രഹസ്യം പറഞ്ഞുകൊടുത്ത പവിത്രന് ഭാമ തന്നെ തന്നെ സമർപ്പിക്കുന്നു. അയാളുടെ സമ്പത്തിന്റെ ഉറവിടം മനസ്സിലാക്കിയ ഭാമ ആ വിവരം ചേച്ചി ദമയന്തിയോട് പറയുകയും അവർ അപ്പോൾ തന്നെ ആ വിവരം മാമച്ചനെ അറിയിക്കുകയും ചെയ്യുന്നു.
3: ഇനി എന്തോ അറിയേണ്ടത്?
0: എവിടാ ഈ കട?
3: ഓ, അതറിഞ്ഞിട്ട് ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. അത് പിന്നെ തെക്കേലും വടിക്കലേയും കാക്കയുടെ കഥ പറഞ്ഞില്ല ആവും. നിങ്ങൾ തട്ടയും പൊക്കെ കടയ്ക്കകത്ത് കയറും, ചിലപ്പോ കഷ്ടകാലത്തിന് പാമ്പ് അടിച്ച് ചാവുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ മാമച്ചായനിപ്പൊ അതിനൊന്നും പോവണ്ട.
2: ഇതിനിടയിൽ മാമച്ചന്റെ നെല്ലുകുത്തുമിൽ വാങ്ങുവാൻ പവിത്രൻ ശ്രമിക്കുന്നു. അത് മാമച്ചനിൽ കൂടുതൽ വൈരാഗ്യം ജനിപ്പിക്കുന്നു. ആ വൈരാഗ്യം അയാൾ വീട്ടിലും പ്രകടിപ്പിക്കുകയും മാമച്ചന് പവിത്രനുള്ള ദേഷ്യത്തെക്കുറിച്ച് ഭാമ അയാളോട് പറയുകയും ചെയ്യുന്നുണ്ട്. പവിത്രൻ വാങ്ങിക്കൊടുത്ത പുതിയ വസ്ത്രങ്ങളും മറ്റും മാമച്ചൻ വാങ്ങി അലമാരിയിൽ പൂട്ടിയെന്നും അത് കത്തിച്ചു കളയുമെന്നും മേലിൽ പവിത്രന്റെ കാറിൽ കയറരുതെന്ന് വിലക്കിയെന്നും ഭാമ പറയുന്നു. ഈ വാചകങ്ങൾ കേൾക്കുന്ന പവിത്രൻ ഭാമയെ കല്യാണം കഴിക്കാൻ തീരുമാനമെടുക്കുന്നു. അന്ന് വൈകുന്നേരത്തിനുള്ളിൽ വെച്ച് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അവളെ ഭാര്യയാക്കുവാനും പവിത്രൻ തീരുമാനമെടുക്കുന്നു.
0: നിനക്ക് അറിഞ്ഞൂടെ എന്നെ. നീ വിചാരിച്ചത് കാശിന്റെ പുളപ്പ് കൊണ്ട് ഞാൻ ഏതാണ്ടോ കാണിക്കാന്ന് അല്ലേ? ഇന്ന് 4 മണിക്ക് മുമ്പ് നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. പിന്നെ നീ എന്താ വരുതിയില്ല?
4: എവിടെയെങ്കിലും ഒരു സ്വല്പ നേരം നിർത്താവോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്.
0: ഒന്നെന്തിന്? 9 കാര്യം പറഞ്ഞിട്ട് പോയാണ്.
2: ഭാമയാകട്ടെ ഈ

0: അവസരത്തിൽ മറ്റൊരു കാര്യം തഞ്ചത്തിൽ പറയുന്നു. മൊന്തയും കിണ്ടിയും കളവ് പോയതോടെയാണ് മാമച്ചൻ തൻ്റെ ഐശ്വര്യം മുഴുവൻ പോയതെന്ന് വിശ്വസിക്കുന്നതെന്നും കയ്യിലുണ്ടെങ്കിൽ അത് തിരികെ കൊടുത്തുകൂടെയെന്നും ഭാമ ചോദിക്കുന്നു.
1: അങ്ങനത്തെ വിചാരം ആ മൊന്തയും കിണ്ടിയും പോയതോടെയാ ഐശ്വര്യം മുഴുവൻ പോയതെന്നാ. എന്തായാലും അതങ്ങ് കൊടുക്കണ്ട പൗത്രണ്ണ, എന്റെ ഒരു ആശയം അതങ്ങ് കൊടുക്കണോന്ന്.
2: അതിനിപ്പോ ഇവിടുത്തെ കിട്ടാൻ
1: ഇത്രയൊക്കെ കാര്യങ്ങൾ സാധിക്കാമെങ്കില് ഇത് അങ്ങനെ സാധിക്കും.
2: സാധിക്കും
1: അതെടുത്ത് മോന്തയ്ക്കെറിഞ്ഞ് അങ്ങേരോടും ചേച്ചിയോടും രണ്ട് വർത്താനം പറഞ്ഞിട്ട് രജിസ്റ്റർ ഓഫീസിൽ വരണമെന്നാ എന്റെ ആശ. അതെന്റെ മാനത്തിന്റെ കാര്യമാ. കള്ളന്റെ ഭാര്യ എന്ന് ആരും എന്നെ വിളിക്കാൻ ഇടവരരുത്. ഇതെടുത്ത് കൊടുത്തില്ലേ അവരെന്നും അത് തന്നെ
2: പറഞ്ഞുകൊണ്ടിരിക്കും. ിലോട്ടല്ല ആ പാത്രം ഒന്നും തിരിച്ചെടുത്തു തരാതെ ഞാനൊരു ദേഹത്തോടുക. സത്യം.
0: അങ്ങനെ മുൻപ് താൻ വിൽക്കുവാൻ കൊണ്ടുവന്ന തന്റെ ജീവിതം മാറ്റിമറിച്ച പട്ടണത്തിലെ ആ പാത്രക്കടയിൽ രാത്രി തന്റെ കാറിൽ ആ കിണ്ടിയും മൊന്തയും ഒക്കെ തിരികെ എടുക്കുവാൻ പവിത്രൻ എത്തുന്നു. എന്നാൽ ആ വലിയ ഗോഡൌണിൽ നിന്ന് അയാൾക്ക് തിരികെ എടുക്കുവാൻ നന്നേ പാടുപെടേണ്ടി വന്നു. അകത്തും പുറത്തും നിന്നും തുറക്കാവുന്ന നിരയുള്ള ആ കടയിൽ പല രാത്രികളിൽ തന്റെ ഡ്രൈവറോടൊപ്പം കാറിൽ പവിത്രൻ എത്തി. മലയോളം പോന്ന ആ പാത്രങ്ങളുടെ കൂമ്പാരത്തിൽ അയാൾ ദിവസങ്ങളോളം അത് പരതിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം രാത്രിയിൽ തന്റെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ പവിത്രന് ആ കിണ്ടിയും മൊന്തയും ചരിവും തിരികെ ലഭിക്കുന്നു. താൻ മുൻപൊരിക്കൽ മോഷ്ടിച്ച മാമച്ചന്റെ വസ്തുക്കൾ തിരികെ കിട്ടിയ വിവരം അയാൾ ഭാമയെ അറിയിക്കുന്നു. കാരണം അവൾക്ക് വേണ്ടിയാണ് ഒന്നാം ഭാര്യയായ ജാനകിയെയും രണ്ടാം ഭാര്യയായ ദമയന്തിയും ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച് അയാൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. തന്റെ സമ്പത്തിന്റെ ഉറവിടവും അത് വന്ന വഴിയും ഭാമയോട് പങ്കുവച്ചത് അവളെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമായിരുന്നു. മാമച്ചനെ മുതൽ തിരികെ പവിത്രൻ എടുത്തു എന്ന വിവരം ഭാമ വഴി ദമയന്തിയും അതുവഴി മാമച്ചനും അറിയുന്നു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പവിത്രന്റെ മില്ലിൽ നിന്ന് മാമച്ചന്റെ കിണ്ടിയും മുന്തയും മാമച്ചനോടൊപ്പം എത്തി പോലീസ് കണ്ടെടുക്കുന്നു.
2: എന്ന് പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല.

0: இதொரு கும்பாடும், இதே பிடிச்சு அந்த லீச்சோளம் பச்சை கலப்பணும்.
1: അങ്ങനെ പവിത്രൻ വീണ്ടും കള്ളൻ പവിത്രനാകുന്നു. സുചരിതയും പതിഭക്തയുമായ ഭാര്യ ഉണ്ടായിരിക്കെ കണ്ണിൽ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാവനും അപകടം ഫലം എന്ന വാക്യത്തോടെ കള്ളൻ പവിത്രൻ പൂർണ്ണമാകുന്നു. അസാമാന്യ അഭിനയ മുഹൂർത്തത്തിലൂടെ നെടുമുടി വേണു കള്ളൻ പവിത്രനായും മാമച്ചനെ ഭരത് ഗോപിയും അനശ്വരമാക്കിയ ചിത്രം കൂടിയായിരുന്നു കള്ളൻ പവിത്രൻ, പത്മരാജന്റെ മറ്റൊരു ചലച്ചിത്ര അത്ഭുതവും. അബ്രപാളിയിലെ അത്ഭുതങ്ങളിലെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
4: പണ്ട് പണ്ട് പണ്ട് നിന്നെ കണ്ട നാളെ.

ഇൻസൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അതിനെ അങ്ങോട്ട് പൊടിപ്പിച്ചു എന്നിരിക്കും.

0: പ്രദീപ് ആശ്രാമം, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: പ്രിയ ശ്രോതാക്കൾക്ക് ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ കാലം 1980. പള്ളികളിലെ ക്വയർ ഗ്രൂപ്പിൽ പാടിയും സംഗീതമാലപിച്ചും നടക്കുകയാണ് ജെറി അമൽദേവ് എന്ന ചെറുപ്പക്കാരൻ. ഒരു ദിവസം ഫാസിൽ എന്നൊരു പയ്യൻ ജെറിയെ വിളിക്കുന്നു. താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിലെ പാട്ടുകൾക്ക് ഈണമൊരുക്കണം. പാട്ടിന്റെ ആശയവും സന്ദർഭവും സംവിധായകൻ ഫാസിൽ ജെറിക്ക് വിവരിച്ചു കൊടുത്തത് ഒരേ ഒരു വാചകത്തിലാണ്: ജീപ്പ് ഓടിച്ചു പോകുന്ന ഒരാളെ പിന്നിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിക്കുന്നത് പോലൊരു പാട്ട് വേണം. സാമ്പിളായി മുക്കൂറ്റിപ്പൂവേ എന്നൊരു വരി മൂളിക്കൊടുക്കുക കൂടി ചെയ്തു ഫാസിൽ. പിന്നെ എല്ലാം എളുപ്പമായിരുന്നുവെന്ന് ജെറി. ഈണം കേൾക്കേണ്ട താമസം, ബിച്ചു തിരുമലികയുടെ തൂലികയിൽ നിന്ന് വാക്കുകൾ പ്രവഹിക്കുകയായി. ജെറി അമൽദേവ് ഓർക്കുന്നു: മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമങ്കലിക്കുരുവി, ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി. പാട്ട് കേട്ട് രസിച്ച് താളം പിടിക്കുന്ന ഫാസിലിന്റെ ചിത്രം ഇന്നുമുണ്ട് ജെറിയുടെ ഓർമ്മയിൽ. ഏത് കടുപ്പമുള്ള ഈണ ഇട്ടുകൊടുത്താലും അനായാസം വരികൾ എഴുതിത്തരും ബിച്ചു തിരുമല. ചുടിയിണകളിൽ അമൃതമോടവൻ അതുവഴി വന്നു എന്നൊക്കെ ബിച്ചു എഴുതുന്നത് കണ്ട് ശരിക്കും വിസ്മയിച്ചു പോയിട്ടുണ്ട്. 4.5 പതിറ്റാണ്ടിനിപ്പുറവും ആദ്യ കേൾവിയുടെ ലഹരി മാഞ്ഞു പോയിട്ടില്ല മലയാളികൾക്ക്. മലയാള സിനിമയിൽ അതുവരെ കേട്ടുപോകുന്ന പാട്ടുകളുടെ അന്തരീക്ഷത്തിൽ നിന്ന് എല്ലാം കൊണ്ടും വേറിട്ടു നിന്ന ശ്രവ്യാനുഭവങ്ങൾ, അത്രയും ആർഭാടപൂർണമായ വാദവിന്യാസം പുതുമയായിരുന്നു. എവിടെയൊക്കെയോ ആർദ്രമായ ഒരു ഗൃഹാതുര സ്പർശവുമുണ്ട് അതിന്. ആദ്യ കേൾവിയിൽ തന്നെ ശ്രോതാവിന്റെ മനസ്സിൽ സുന്ദരമായ വിഷ്വലുകളുടെ ഒരു സാങ്കല്പിക ഘോഷയാത്ര സൃഷ്ടിക്കാൻ പോകുന്ന പാട്ടുകൾ. മനസ്സിൽ കണ്ട ദൃശ്യങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കിയല്ലോ ഫാസിലിന്റെ ചിത്രീകരണം എന്ന് തോന്നി. പാട്ടുകൾ എന്ന പോലെ വർണ്ണം വാരി വിതറിയ ദൃശ്യവൽക്കരണവും നവ്യാനുഭവവുമായിരുന്നു മലയാളിക്ക്. AVMC തിയേറ്ററിലായിരുന്നു മഞ്ഞണിക്കൊമ്പിൽ റെക്കോർഡ് ചെയ്തത്. സിംഫണി ഓർക്കസ്ട്രയുടെ സ്ട്രിംഗ് സംവിധാനമാണ് 3 പാട്ടിലും ജെറി ഉപയോഗിച്ചത്. പശ്ചാത്തലത്തിൽ വയലിൻ, വയോള, ചെല്ലോ, ഡബിൾ ബേസ്, ഇലക്ട്രിക് ഗിത്താർ എന്നിവയ്ക്ക് പുറമെ പൗരസ്ത്യവാദ്യങ്ങളായ സരോജ് ദിൽറുംബ, ബാംസുരി, സിത്താർ എന്നിവയും. 40 പേരടങ്ങിയ ഓർക്കസ്ട്ര, അത്രയും വിപുലമായ ഓർക്കസ്ട്ര അന്നൊരപൂർവതയാണ്. നിർമ്മാതാവായ അപ്പച്ചനെ നന്ദിപൂർവ്വം ഓർത്തേ പറ്റൂ. പാട്ടുകളുടെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറായിരുന്നില്ല അദ്ദേഹം. ഇഷ്ടമുള്ള രീതിയിൽ പാട്ടുകൾ ഒരുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അതുകൊണ്ടാണ്, ജെറി പറയുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്തിട്ട് 10 പതിറ്റാണ്ടുകൾ പലതായി. പക്ഷേ പാട്ടുകൾക്ക് ഇന്നും മധുര 17. തലമുറകളെ പ്രണയപൂർവ്വം മാടി വിളിക്കുന്നു അവയോരോന്നും. നമുക്ക് കേൾക്കാം ജാനകിയമ്മയുടെ മാന്ത്രിക ശബ്ദത്തിൽ മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സാഹിത്യകാരനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായ പത്മരാജൻ 1987 തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് തൂവാനത്തുമ്പികൾ. മലയാളത്തിൽ കണ്ട ഏറ്റവും മനോഹരമായ പ്രണയരംഗങ്ങളുള്ള ഒരു സിനിമ. മഴയെ ഒരു കഥാപാത്രമാക്കി അവതരിപ്പിച്ചിരിക്കുന്നു സിനിമയിൽ. മോഹൻലാലിന്റെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രം സുമലത എന്ന ക്ലാരയോട് പറയുന്നു,
2: ഇല്ല, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം.
3: എന്താ?
2: കടലിൽ പോണം.
3: പോവാം.
2: പോയാ പോരാ, തിരിച്ചു വരുമ്പോ വലയിൽ എന്തെങ്കിലും ഉണ്ടാവണം.
3: വലയിൽ എന്തെങ്കിലും ഉണ്ടായാ മതിയാ?
2: പോരാ.
3: പിന്നെ
2: ഒരു വള്ളം നിറയെ.
1: പ്രണയത്തിനും കാമത്തിനും അപ്പുറമുള്ള വളരെ റിയലിസ്റ്റിക്കായ ബന്ധങ്ങളുടെ ആവിഷ്കാരമുള്ള ചിത്രം. അതിലെ ക്ലൈമാക്സ് ഡയലോഗ്,
3: മാലയിടയിലും താലികെട്ടിലും എല്ലാം പിന്നെ എപ്പോഴെങ്കിലും, അതവർ തീരുമാനിച്ചോട്ടെ. ഇതിപ്പോ എന്റെ ഇന്നത്തെ ഒരു സമാധാനത്തിന് രാധയെപ്പോലെ ക്ലാര ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ രാധയുടേതായാൽ പിന്നെ ക്ലാരയ്ക്ക് ഞാനില്ലെന്ന്.
2: ഡേറ്റ് 17 അല്ലേ?
3: അതെ.
2: ഇന്ന് ഉച്ച വരുന്നല്ലേ ആ കുട്ടി വരുന്നത്? വരട്ടെ, വന്നിട്ട് പോട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്നെങ്കിലും ഞാനൊരു വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ അത് ജയേട്ടന്റെ ഒപ്പന്റെ അടുത്തേ ആവുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
1: പാട്ടുകളും പാട്ട് സീനുകളും ഒക്കെ ഇപ്പോഴും ക്ലാസ്

ക്ലാസിക്കായിട്ടുള്ള സിനിമ, പൂർണ്ണമായും പത്മരാജൻ ടച്ചുള്ള ചിത്രം. പത്മരാജന് മോഹൻലാൽ നായകനായുള്ള തൻ്റെ ഈ പ്രണയ ചിത്രത്തിലേക്ക് പ്രണയാതുരമായ ഗാനങ്ങൾ വേണം. മോഹൻലാലിൻ്റെ മണ്ണാറശാല ജയകൃഷ്ണൻ എന്ന കഥാപാത്രം നാട്ടിലെ വലിയ ഒരു തറവാട്ടിലെ മൂത്ത മകനാണ്. കോളേജ് കഴിഞ്ഞ് വെറുതെ കറങ്ങി നടക്കുന്ന, കൂട്ടുകാരുടെ കൂടെ മദ്യപാനവും കറക്കവുമായി ജീവിക്കുന്ന ഒരു പ്ലേ ബോയ്. ഈ കറക്കത്തിനിടയിൽ ക്ലാരയെ തൃശ്ശൂരിൽ വെച്ച് മഴയത്ത് ജയകൃഷ്ണൻ കണ്ടുമുട്ടുന്നു. അവൾ ഒരു സെക്സ് വർക്കറാണ്. പക്ഷേ അവളുടെ നിർമ്മലമായ മനസ്സും സംസാരവും ജയകൃഷ്ണനെ ആകർഷിക്കുന്നു. രണ്ടുപേരും പ്രണയത്തിലാകുന്നു. മുഖപുരകൾ ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ പ്രിയ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി പത്മരാജൻ്റെ മനസ്സറിഞ്ഞ് ഈരടികളൊരുക്കി. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ഈ വരികൾക്ക് പ്രണയത്തിൻ്റെ ഹൃദയത്തുടുപ്പുകൾ താളമായി പകർന്ന് സംഗീതം നൽകി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈ ഗാനത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഓരോ തവണ കേൾക്കുമ്പോഴും ഗാനാസ്വാദകരുടെ മനസ്സിൽ അത്യാഹ്ലാദം പകർന്നു നൽകുന്ന പ്രിയ ചലച്ചിത്ര ഗാനങ്ങളുടെ കൂട്ടത്തിലെ ഒന്നായി മാറി തൂവാനത്തുമ്പികളിലെ ഈ ഗാനം. യേശുദാസിൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് കാതോർക്കാം മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി എന്ന അതിമനോഹരമായ ഗാനം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ സംഗീത സംവിധായകനും ഗായകനുമായ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞു, തിരുവനന്തപുരം വെള്ളയമ്പലത്തിനടുത്തുള്ള വയലാർ പ്രതിഭ കാണുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരിക ഞാൻ പാടിയ വയലാറിന്റെ വരികളാണ്. ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ എന്നൊക്കെ വയലാറിനല്ലാതെ മറ്റാർക്കാണ് എഴുതാൻ കഴിയുക? അത്തരമൊരു പാട്ടുപാടാൻ അവസരം കിട്ടിയത് എം ജി ഓർത്തെടുക്കുന്നു. ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച് വണ്ടി കയറാൻ ഒരുങ്ങുമ്പോഴാണ് ദേവരാജൻ മാസ്റ്റർ വിളിച്ചു പറയുന്നത്, പോകാൻ വരട്ടെ, നിനക്കൊരു പാട്ട് പാടാൻ വെച്ചിട്ടുണ്ടെന്ന്. പാട്ട് ഇതായിരുന്നു, ശാരികേ ശാരികേ സിന്ധു ഗംഗാനദി തീരം വളർത്തിയ ഗന്ധർവ ഗായികെ. വെറും 15 മിനിറ്റിനുള്ളിൽ വയലാർ എഴുതി തീർത്ത കവിതയാണത്. മാധുരിയോടൊപ്പം ശരശയ്യ എന്ന ചിത്രത്തിനു വേണ്ടി ആ ഗാനത്തിന് ശബ്ദം പകർന്ന എം ജി രാധാകൃഷ്ണന്റെ വാക്കുകൾ. ആയുഷ്കാലം മുഴുവൻ അഭിമാനത്തോടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന പാട്ടായി അത് വളരുമെന്ന് പാടി റെക്കോർഡ് ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ടില്ല. ഓരോ പാട്ടിനും ഓരോ നിയോഗം. രാധാകൃഷ്ണന് ഗായകനെ യാദൃച്ഛികമായി തേടി വരികയായിരുന്നു വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റെ ആ ക്ലാസിക് സൃഷ്ടി. ശരശയ്യയുടെ വർക്ക് മുഴുവൻ ഏതാണ്ട് പൂർത്തിയായിരുന്നു അപ്പോഴേക്കും. ആ ഘട്ടത്തിലാണ് അനശ്വരനായ സത്യൻ മാഷ് മരണത്തിന് കീഴടങ്ങുന്നത്. വയലാറിനെയും ദേവരാജൻ മാഷെയും സംവിധായകൻ തോപ്പിൽ ഫാസിയെയും ഒരുപോലെ വേദനിപ്പിച്ച വിയോഗം. മൂവരും ചേർന്ന് പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു, സത്യൻ മാഷിന് പ്രണാമമായി ഒരു കവിത കൂടി ശരശയ്യയിൽ വേണം. പടം റിലീസാകാൻ അധിക നാളില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാട്ട് തയ്യാറായേ പറ്റൂ. വുഡ്ലാൻഡ്സ് ഹോട്ടലിലെ മുറിയിലിരുന്ന് ഏതാനും മിനിറ്റുകൾ കൊണ്ട് വയലാർ കവിത എഴുതുന്നു. അതേ വേഗതയിൽ ദേവരാജൻ മാസ്റ്റർ അത് ചിട്ടപ്പെടുത്തുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ എം ജി രാധാകൃഷ്ണന്റെയും മാധുരിയുടെയും ശബ്ദത്തിൽ ഭരണി സ്റ്റുഡിയോയിൽ ആ ഗാനം റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ശീർഷക ഗാനമായാണ് സിനിമയിൽ അത് ഉപയോഗിക്കപ്പെട്ടത്. ആ സുന്ദര ഗാനം സൃഷ്ടിച്ചവരാരും ഇന്നില്ല. എം ജി രാധാകൃഷ്ണനും വയലാറും ദേവരാജൻ മാഷും തോപ്പിൽ ഫാസിയും എല്ലാവരും ഓർമ്മയായി. എങ്കിലും ആദ്യ കേൾവിയുടെ അതേ അനുഭൂതി പകർന്ന് ഇന്നും കാതോരത്തുണ്ട് സൂര്യ തേജസാർന്ന ആ നാദവും ആലാപം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ ഒരിക്കൽ കൂടി തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ചില ഗാനങ്ങൾ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തോന്നും. ഈയിടെ നമ്മെ വിട്ടുപിരിഞ്ഞ ഗാനഗോകുലം എസ് ജാനകിയുടെ വാക്കുകൾ. എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ആ പാട്ടുകൾ നമ്മളെ തന്നെ തേടി വരും. ഈശ്വര നിയോഗം പോലെ എൻ്റെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ നിരവധിയുണ്ട്. ജാനകിയമ്മയുടെ ഓർമ്മകൾ. 1970 മുംബൈയിലാണ്. പനിച്ചു വിറയ്ക്കുകയായിരുന്നു ഞാൻ. അസുഖം നിയന്ത്രണാതീതമായി. നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥ. ആയിടയ്ക്കാണ് പുതിയൊരു മലയാള സിനിമയുടെ ആളുകൾ എന്നെ കാണാനെത്തുന്നത്. ഹിന്ദിയിലെ പ്രശസ്ത സംഗീത സംവിധായിക ഉഷാ ഖന്നയുടെ സ്വന്തം പടത്തിലെ 3 പാട്ടുകൾ പാടേണ്ടത് ഞാനാണെന്ന് അവർ പറഞ്ഞു കേട്ടപ്പോൾ സോറി പറഞ്ഞു ഒഴിഞ്ഞു മാറുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പനിച്ചു വിറച്ച് കിടക്കയിൽ കിടന്നുരുളുന്ന എനിക്ക് എങ്ങനെ സ്റ്റുഡിയോയിൽ ചെന്ന് പാടാനാകും? മാത്രമല്ല, അസുഖം ഒരു പരിധിയോളം ശബ്ദത്തെയും ബാധിച്ചിരുന്നു. പാടാൻ നിവൃത്തിയില്ലെന്ന് ഭർത്താവും പറഞ്ഞതോടെ മനസ്സില്ലാ മനസ്സോടെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ജാനകിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ അന്ന് മുംബൈയിലുണ്ട്, അരുണമൂർത്തി. വിവരമറിഞ്ഞതും ജാനകി താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പാഞ്ഞെത്തി അരുണ. ഉഷാ ഖന്നയുടെ പാട്ടുകളാണ്, ഇതൊരു സുവർണാവസരമാണ്, നഷ്ടപ്പെടുത്തരുത്, പാടിയേ പറ്റൂ, എന്ത് സഹായത്തിനും ഞാൻ ഒപ്പമുണ്ടാകും, നീ ധൈര്യമായി പാടിയാൽ മാത്രം മതി. അരുണ നിർബന്ധിച്ചപ്പോൾ വയ്യ എന്ന് പറയാൻ തോന്നിയില്ലെന്ന് ജാനകി. അത്രയ്ക്കും സ്നേഹമായിരുന്നു അവൾക്ക് എന്നോട്. പിറ്റേന്ന് തന്നെ അരുണയുടെ വീട്ടിലേക്ക് താമസം മാറ്റി ജാനകി. പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായും അവളുടെ പരിചരണത്തിനായിരുന്നു ഞാൻ. സ്വന്തം മകളെ എന്ന പോലെ അവൾ എന്നെ ശുശ്രൂഷിച്ചു. ഇടയ്ക്കിടെ ഹോർലിക്സും ഗ്ലൂക്കോസും ഒക്കെ കലക്കി തന്നു. കൃത്യമായി മരുന്നുകൾ എടുത്തു തന്നു. പിറ്റേന്നത്തേക്ക് ഒരുവിധം എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷി വീണ്ടും കിട്ടി. ഫേമസ് സ്റ്റുഡിയോയിലാണ് റെക്കോർഡിംഗ്. ക്ഷീണം മൂലം ഓരോ പാട്ട് കഴിയുമ്പോഴും സ്റ്റുഡിയോയിലെ വിശ്രമമുറിയിലുള്ള സോഫയിൽ ചെന്ന് കിടക്കും. ഓരോ തവണയും വിറച്ച് വിറച്ച് അരുണയുടെ ചുമലിൽ ചാഞ്ഞ് മൈക്കിന് മുന്നിലെത്തും ജാനകി.

കാര്യമായ റിഹേഴ്സലൊന്നും ഉണ്ടായില്ല. ചുരുങ്ങിയ സമയത്തിലാണ് പാട്ട് പഠിച്ചെടുത്തത്. എങ്ങനെയും റെക്കോർഡിംഗ് ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നാണല്ലോ അപ്പോഴത്തെ ചിന്ത. ദൈവാനുഗ്രഹത്താൽ മൈക്കിന് മുന്നിലെത്തിയാൽ ഞാൻ എല്ലാ തളർച്ചയും മറക്കും, സർവശക്തിയും സംഭരിച്ചു പാടും. മൂന്ന് പാട്ടും അങ്ങനെ റെക്കോർഡ് ചെയ്തു. തിരികെ സോഫയിൽ വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. ഉണർന്നപ്പോൾ തൊട്ടരികെയിരിക്കുന്നു അരുണ ഒരു കുസൃതിച്ചിരിയുമായി. അന്ന് ജാനകിയുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഗാനം ഏതെന്നല്ലേ? മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിലെ ഉണരൂ വേഗം നീ സുമറാണി, മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ഹിറ്റ് ഗാനം. നമുക്ക് കേൾക്കാം.

ഇന്നത്തെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: കാട്.
1: അല്ല ഞാനിത് നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നോ?
0: അല്ലല്ലോ, അല്ല അല്ല, അങ്ങനല്ല.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.